നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 5. 2026 ജൂലൈ 21, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 34 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ന്യൂസ് റെയിൻബോ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഉക്രൈനിലെ ഒഡൈസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പെട്രോളിൽ എത്തനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പുതിയ തലമുറയെ ചേർത്ത് നിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലങ്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഈ മാസം 16 നട തുറന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി.
0: ന്യൂസ് റെയിൻബോ.

0: ആരാധന.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

രഹസ്യങ്ങൾ, നുണകൾ, അവ ആത്മാവിലെ അർബുദം പോലെയാണ്. നല്ലതിനെ നശിപ്പിച്ചിട്ട് നാശനഷ്ടങ്ങളെ അവശേഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് എഫ് എം റെയിൻബോ ആണ്. റെയിൻബോയുടെ മോർണിംഗ് ഷോ വെറ്റ് കോഫിയാണ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. ഇത് സത്യം, സത്യം മാത്രം. അനുപമയ്ക്ക് മാമ്പഴ കൂട്ടാൻ വലിയ ഇഷ്ടമാണ്. ആ, അതിപ്പോൾ ആർക്കാ ഇഷ്ടമല്ലാത്ത. ഓക്കെ, അനുപമ ഇതിനെപ്പറ്റി വീട്ടിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് തെരുവിൽ ഉന്തുവണ്ടിക്കാരൻ്റെ ശബ്ദമുയർന്നത്. ഒന്നാം തരം മാമ്പഴം വിലക്കുറവേ. പുള്ളിക്കാരി വേഗം ഓടി പുറത്തിറങ്ങി. പ്രായമുള്ള ഒരാളാണ് മാങ്ങ വിൽക്കുന്നത്. കുഞ്ഞെ, നല്ല മാമ്പഴ, കിലോയ്ക്ക് 20 രൂപ തന്നാൽ മതി, എനിക്ക് വേഗം തീർത്തിട്ട് പോകണം, അതുകൊണ്ട് വില കുറച്ച് വിൽക്കണേ. അനുപമ വില വേശാനൊന്നും പോയില്ല. 5 കിലോ മാമ്പഴ ആവശ്യപ്പെട്ടു. അപ്പോൾ മറ്റൊരു പ്രശ്നം, മാമ്പഴക്കാരൻ്റെ കയ്യിൽ 1 കിലോയുടെ കട്ടിയേ ഉള്ളൂ. വീട്ടിൽ ഇലക്ട്രോണിക് ബാലൻസ് ഉണ്ട്, പെട്ടെന്ന് തൂക്കാം. ഓരോ കിലോ തൂക്കിയെടുക്കുമ്പോൾ അത്ര സമയം പോവില്ലേ? അനുപമ അതിന് പരിഹാരം കണ്ടെത്തി. ആ, വേണ്ട കുഞ്ഞെ, എനിക്ക് മാമ്പഴം കയ്യിലെടുത്താൽ തന്നെ തൂക്കം അറിയാം. വർഷം കുറേ ആയില്ലേ ഈ ജോലിക്ക് ഇറങ്ങിയിട്ട്. കച്ചവടക്കാരൻ മാമ്പഴം കുട്ടയിൽ കിട്ടുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ അകത്ത് കൊണ്ടുപോയി തൂക്കി നോക്കിയിട്ട് പണം തരൂ കേട്ടോ. അനുപമയുടെ ഉറച്ച മറുപടി. അത് മതി, ഞാനിവിടെ നിൽക്കാം, എന്നെ വേഗം വിട്ടാൽ മാത്രം മതി. മാമ്പഴം യുവതിക്ക് കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഏയ് അത് വേണ്ട, നിങ്ങളും അകത്തേക്ക് വാ, ഞാൻ തൂക്കം

പറ്റി കള്ളം പറഞ്ഞാലോ? പൈസ നഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്? അത് കുഴപ്പമില്ല, കുഞ്ഞ് കള്ളം പറഞ്ഞാൽ എനിക്ക് 10-20 രൂപ നഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ കള്ളം പറയുകയാണെങ്കിൽ കുഞ്ഞിന് നഷ്ടമാകുന്നത് അതിലും എത്രയോ വലുതാണ്. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിലെങ്കിലും കള്ളം പറഞ്ഞയാൾ എന്നൊരു തോന്നൽ വരുമല്ലോ. കച്ചവടക്കാരൻ്റെ ഈ മറുപടി അനുപമയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. മാമ്പഴം തൂക്കി നോക്കാതെ ആദരവ് കലർന്ന മുഖത്തോടെ പണം എണ്ണിക്കൊടുത്തു എന്നാണ് കഥ. കൂട്ടുകാരെ, നിരുപദ്രവം എന്ന് തോന്നുന്ന കൊച്ചു കൊച്ചു നുണകളിലൂടെയാണെങ്കിൽ പോലും അവിടെ നമ്മൾ നേടുന്നത് വളരെ തുച്ഛമായ നേട്ടങ്ങൾ മാത്രമല്ലേ? എന്നാൽ അതിലൂടെ വന്നു ചേരുന്ന മറ്റൊന്നെന്താ? മനസ്സിലെ മായാത്ത കളങ്കം. അപ്പോൾ കള്ളം പറയാനെങ്ങാനും തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ചോളൂ കേട്ടോ. ദിസ് ഇസ് ബെഡ് കോഫി ഓൺ റെയിൻബോ FM 107.5.

Punishment may make us obey the orders we are given, but at best it will only teach an obedience to authority, not a self-control which enhances our self-respects. ശിക്ഷ, ശിക്ഷിക്കൽ എന്ന പ്രക്രിയ നമുക്ക് ലഭിക്കുന്ന ആജ്ഞകൾ അനുസരിക്കാൻ കാരണമായേക്കാം. എന്നാൽ അവിടെ സംഭവിക്കുന്നത്, ശിക്ഷ നൽകുന്നത് കൊണ്ട് സംഭവിക്കുന്നത്, അധികാരസ്ഥാനത്തിരിക്കുന്നവരെ അനുസരിക്കാൻ പഠിക്കുന്നു എന്നത് മാത്രമാണ്. ആത്മാഭിമാനത്തെ ഉയർത്തുന്ന ഒരു ആത്മനിയന്ത്രണമോ സ്വയം തിരിച്ചറിവോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ചിന്തിക്കാൻ ഏറെ സ്കോപ്പുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രശസ്ത ഓസ്ട്രിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ബ്രൂണോ ബെറ്റൽഹൈമിൻ്റെതാണ്.

0: വലിയ പണ്ഡിതനും ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു ബെത്ലഹേം. ഓട്ടിസത്തിനെ കുറിച്ച് നടത്തിയിട്ടുള്ള റിസർച്ചിൻ്റെ പേരിലും അദ്ദേഹം പ്രശസ്തനാണ്. ഇൻഫാക്റ്റ് ഓട്ടിസത്തിനെ പറ്റി വിശദമായി ആദ്യം എഴുതിയവരിൽ പ്രമുഖനുമാണ് ബെത്ലഹേം. വൈകാരിക പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു കൂടുതലും അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. ബ്രൂണോ ബെത്ലഹേം എഴുതിയ ഏതാനും പുസ്തകങ്ങളുടെ പേരുകൾ പറയാം: ലവ് ഇസ് നോട്ട് എനഫ്, സിംബോളിക് വൂണ്ട്സ്, ദി ഇൻഫോംഡ് ഹാർട്ട്സ്, ദി എംപ്റ്റി ഫോർട്രസ്, എ ഗുഡ് എനഫ് പേരന്റ്. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെറ്റ് കോഫിയാണ്. ബെറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് ദാ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. രണ്ട് പാട്ടുകൾ വരുന്നുണ്ട് കേട്ടോ, എൻജോയ്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: അനാവശ്യമായ നാടകങ്ങൾക്കും നിസാരമായ പ്രശ്നങ്ങൾക്കുമായി കളഞ്ഞു കുളിക്കാൻ മാത്രം ദീർഘമൊന്നുമല്ല നമ്മുടെ ജീവിതം. അത് വളരെ ഹ്രസ്വമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചും മനസ്സ് തുറന്ന് ചിരിച്ചും എത്രയും വേഗം ക്ഷമിച്ചും മുന്നോട്ടു പോവുക. ആഹാ, കേൾക്കാൻ നല്ല സുഖമുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ആ ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, വേഗം ക്ഷമിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന കാര്യം, അതല്പം ബുദ്ധിമുട്ടുള്ള പണിയാണ് അല്ലേ? എത്രയും വേഗം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും അത് കഷായം കുടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ട് തോന്നും. നമ്മളൊക്കെ സാധാരണ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ അത്ര പെട്ടെന്നൊന്നും ക്ഷമിച്ച് ഒരു സംഗതി വിട്ടുകളയാൻ പറ്റി എന്ന് വന്നേക്കില്ല. അതുകൊണ്ടാണല്ലോ മഹത് വ്യക്തികളെ മാതൃകയാക്കണമെന്ന് പറയാറുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ മുൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടറുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടു നോക്കാം. ഇത് ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റ്. ജിമ്മി കാർട്ടർ 96 പ്രസിദ്ധീകരിച്ച ലിവിംഗ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിലാണ് ഈ ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ടുള്ളത്. തനിക്ക് മാപ്പ് കിട്ടും എന്നുള്ള തിരിച്ചറിവില്ലാതെ സ്വന്തം പോരായ്മകളെ അഭിമുഖീകരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിശദീകരണം തുടങ്ങുന്നത്. സംഗതി ഇതാണ്, ജിമ്മി കാർട്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസലിനും തെറ്റുകുറ്റങ്ങൾ പെട്ടെന്ന് സമ്മതിക്കാൻ അല്പം മടിയുള്ള ആൾക്കാരാണ്. ഒരു ദിവസം, ഒരു ഒഴിവ് ദിവസം രാവിലെ രണ്ടുപേരും തമ്മിൽ നല്ല ചൂടേറിയ വാക്ക് തീർക്കമുണ്ടായി. എന്തോ ഒരു കാര്യത്തിന് വൈകുന്നേരമായിട്ടും പരസ്പരം മുഖത്തു പോലും നോക്കിയില്ല അത്രേ. എന്നാൽ അപ്പോഴേക്കും രാവിലത്തെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറിയ കണ്ടീഷനിലായിരുന്നു ജിമ്മി കാർട്ടർ. ഒരിക്കലും ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ തമ്മിൽ ശത്രുക്കളെ പോലെ ദേഷ്യത്തോടെ ഉറങ്ങാൻ പോകരുത് എന്ന് പുള്ളിക്കാരനങ്ങ് നിശ്ചയിച്ചു. ആളെന്ത് ചെയ്തു എന്നറിയോ? വീടിനോട് ചേർന്നുള്ള വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഒരു ചെറിയ മരക്കഷ്ണം മുറിച്ചെടുത്തു. എന്നിട്ട് അതിൽ ഇങ്ങനെ ഒരു വാചകം കൊത്തിവെച്ചു: ഈച്ച് ഈവനിങ് ഫോർ എവർ, ദിസ് ഇസ് ഗുഡ് ഫോർ എൻ അപ്പോളജി ഓർ ഫോർഗിവ്നെസ് ആസ് യു ഡിസയർ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോ വൈകുന്നേരവും ഇത് കൈമാറുക, മാപ്പ് ചോദിക്കാനോ ക്ഷമിക്കാനോ മാപ്പ് കൊടുക്കാനോ ആഗ്രഹിക്കുന്നെങ്കിൽ. അന്ന് സന്ധ്യ കഴിഞ്ഞ് ആഹാരസമയത്തിന് മുൻപ് കാർട്ടർ ആ ഫലകം റോസലിന് കൊടുത്തു. ആൻഡ് ഈ ഒരു മാർഗം, ഫലകം കൈമാറുന്ന മാർഗം ഉപയോഗിച്ച് അവർ പരസ്പരം വേഗം തന്നെ ക്ഷമിക്കുന്ന ശീലക്കാരായി മാറി എന്ന് പറഞ്ഞിരിക്കുന്നു കാർട്ടർ ആ ലേഖനത്തിൽ. അതായത്, സ്വന്തം തെറ്റുകൾ സമ്മതിക്കാനും ഒപ്പം അവ ക്ഷമിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാനും ഉതകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. യെസ്, ഇതുപോലെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുന്നതേ നമുക്കും ഗുണം ചെയ്യും. പൊറുക്കുകയോ ക്ഷമ ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിലിട്ട് നീറ്റി ഉരുക്കുന്ന പല പ്രശ്നങ്ങളും മുളയിലേ നുള്ളാനും സാധിക്കുന്നു. ശ്രമിച്ചു നോക്കൂ. ഇത് ബെഡ് കോഫിയാണ്. 107.5 MHz ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ 107.5.

ആകാശവാണി FM റെയിൻബോ 107.5. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് നീതിമന്ത്രം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും നിഷ്കളങ്കതയും നിരപരാധിത്വവും ആരുടെയും കണ്ണിൽപ്പെടാതെ പോയ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളികളാക്കപ്പെടുന്ന അവരുടെ വേദന എത്ര വലുതായിരിക്കും. ഈവിൽ ഏഞ്ചൽസ് ഈ പേരിൽ ഒരു പുസ്തകമുണ്ട്, ജോൺ ബ്രൈസൺ എഴുതിയതാണ്. ഇതിലെ കഥ, ഈ പുസ്തകത്തിലെ കഥ ഒരു യഥാർത്ഥ സംഭവമാണ്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ മൈക്കൽ ചേംബർലൈനും കുടുംബത്തിനും സംഭവിച്ച ദുരന്തം, അതാണ് ഈ കഥയുടെ ഇതിവൃത്തം. 1988 ഈ കഥ ഒരു ചലച്ചിത്രമായി വന്നു. മെറിൽ സ്ട്രീപ്പും സാം നീലും പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചുകൊണ്ട്. ഓക്കെ, ആ സ്റ്റോറിയാണ്, ആ സംഭവമാണ് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് പറയുന്നത്. 1980 ഓഗസ്റ്റ് മാസം, ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലുള്ള മൗണ്ട് ഐസ എന്ന ചെറിയ പട്ടണം. അവിടുത്തെ ഒരു പള്ളിവികാരിയായിരുന്നു മൈക്കൽ ചേംബർലൈൻ. അദ്ദേഹവും ഭാര്യ ലിൻഡിയും മൂന്ന് കുട്ടികളും കൂടി ഒരു ദിവസം പിക്നിക്കിന് പോയി. മൂത്തവർ രണ്ടുപേരും ആൺകുട്ടികളാണ്. ഇളയതൊരു പെൺകുഞ്ഞാണ് അസാരിയ, അവൾക്ക് 3 മാസം മാത്രമേ പ്രായമുള്ളൂ. ഈ പിക്നിക് സ്പോട്ടിൽ ടെൻറ്റൊക്കെ കെട്ടി പല കുടുംബങ്ങളും ഒഴിവ് സമയം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവിടെ പരിചയപ്പെട്ട ഫാമിലിയുമായി പുറത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു മൈക്കിളും ലിൻഡിയും. മൂത്ത ആൺകുട്ടികൾ രണ്ടുപേരും മൈതാനത്ത് കളിക്കുന്നു വേറെ കുട്ടികളുടെ കൂടെ. ഇളയ പെൺകുഞ്ഞ് അസാരിയ, ആ കുഞ്ഞ് ടെൻറ്റിനകത്ത് ഉറങ്ങിക്കിടക്കുന്നു. സംസാരത്തിനിടയ്ക്ക്, ഇവർ പുറത്തിരുന്ന് സംസാരിക്കുകയാണല്ലോ, ആ സംസാരത്തിനിടയ്ക്ക് ഒരു കരച്ചിൽ കേട്ട പോലെ തോന്നിയിട്ട് തൻ്റെ ടെൻറ്റിനടുത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാട്ടുനായ അവിടെ ഇരുളിൽ നീങ്ങുന്നത് പോലെ തോന്നി ലിൻഡിക്ക്. പുള്ളിക്കാരി വേഗം ഓടി ടെൻറ്റിനടുത്തേക്ക് ചെന്നു. അകത്ത് നോക്കിയപ്പോൾ എന്താ, കുഞ്ഞിനെ കാണുന്നില്ല. കാട്ടുനായ എന്തോ കടിച്ചെടുത്തുകൊണ്ട് പോയ പോലെയാണ് താൻ കണ്ടതെന്ന് ലിൻഡി പറഞ്ഞപ്പോൾ ആളുകളെല്ലാം ടോർച്ചും വടിയും എടുത്ത് സംഘം ചേർന്ന് തിരഞ്ഞു. പക്ഷേ കുഞ്ഞിനെ കിട്ടിയില്ല. ഓസ്ട്രേലിയൻ കാട്ടുനായ്ക്കളെ ഡിങ്കോ

എന്നാണ് വിളിക്കുക കേട്ടോ. ഡിങ്കു അസാരിയെ കടിച്ചു വലിച്ചുകൊണ്ട് പോയി എന്ന് തന്നെ വിശ്വസിച്ചു എല്ലാവരും. അപ്പോഴേക്കും പോലീസ് വന്നു. തിരച്ചിൽ ഊർജിതമായി. അവർക്കാകെ കിട്ടിയത് ഒരു ചെറിയ ഉടുപ്പ് മാത്രമാണ്. അത് പക്ഷേ കുഞ്ഞിൻ്റേതല്ല എന്ന് ലിൻഡി പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു തുമ്പും കിട്ടിയില്ല. അപ്പോഴേക്കും നാട്ടിലെ സംസാരത്തിൻ്റെ ഗതി മാറി. 5 കിലോഗ്രാം ഒക്കെ തൂക്കമുള്ള കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് പോകാൻ ഡിങ്കോയ്ക്ക് കഴിയില്ല. ഡിങ്കോകൾ കൂട്ടമായി മാത്രമേ വേട്ടയാടൂ. അതും ആടിനെ പോലെയുള്ള മൃഗങ്ങളെ മാത്രം. ഇതൊന്നും കൂടാതെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടും ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുന്ന, സങ്കടമൊന്നുമില്ലാത്ത തരത്തിൽ സംസാരിക്കുന്ന ലിൻഡിയെയും ആളുകൾ സംശയത്തോടെ നോക്കി. പത്രങ്ങളും ടെലിവിഷൻ ചാനൽസും ആ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെയെല്ലാം തൻ്റെ ദുഃഖം ഭംഗിയായി ഉള്ളിലൊതുക്കി ആളുകളോട് സമചിത്തതയോടെ സംസാരിച്ച ലിൻഡിയെ അഭിനന്ദിക്കുന്നതിന് പകരം കൂടുതൽ സംശയത്തോടെ വീക്ഷിക്കുകയാണ് സമൂഹം ചെയ്തത്.

വിഷൻ ചാനൽസും ആ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെയെല്ലാം തൻ്റെ ദുഃഖം ഭംഗിയായി ഉള്ളിലൊതുക്കി ആളുകളോട് സമചിത്തതയോടെ സംസാരിച്ച ലിൻഡിയെ അഭിനന്ദിക്കുന്നതിന് പകരം കൂടുതൽ സംശയത്തോടെ വീക്ഷിക്കുകയാണ് സമൂഹം ചെയ്തത്. കുഞ്ഞു നഷ്ടപ്പെട്ട ഒരമ്മ കരഞ്ഞുകൊണ്ടിരിക്കണമല്ലോ, തകർന്നു കിടക്കണമല്ലോ. ഓക്കെ, സംഭവം നടന്ന് ഏകദേശം 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഡിങ്കോകളുടെ സ്വഭാവവിശേഷങ്ങൾ പഠിച്ച ഒരു വിദഗ്ധൻ ലണ്ടനിൽ നിന്ന് ഇവിടെയുള്ള അധികാരികളുമായി ബന്ധപ്പെട്ടു. പുള്ളിക്കാരൻ വലിയ താമസമില്ലാതെ ക്വീൻസ്ലാൻഡിലെത്തി. ഡിങ്കോ ഇത്തരം കൃത്യം ചെയ്യില്ല എന്ന് തൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ സ്ഥാപിച്ചെടുത്തു. അതോടെ കേസ് ഒരു വഴിത്തിരിവിലെത്തി. വാക്സാമർഥ്യക്കാരനായ പ്രോസിക്യൂട്ടറുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൈക്കിൾ ചേംബർലൈൻ പതറിയത് സംശയം ബലപ്പെടാനിടയാക്കി. ഏതോ വിശ്വാസത്തിൻ്റെ പേരിൽ ലിൻഡി തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന വാർത്ത പരക്കാൻ തുടങ്ങി. സമൂഹം ആ സ്ത്രീയെ കൊലപാതകിയെന്നും ദുർമന്ത്രവാദിനിയും എന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങി. അവസാനം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലിൻഡി ചേംബർലൈന് ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു. സഹായിയായി നിന്നതിന് മൈക്കിളിന് 1.5 വർഷം. എന്നാൽ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് പരോളിൽ കഴിയാം. ആ സമയം ലിൻഡി 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ലിൻഡിയോട് കോടതിയുടെ ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ അവരുടെ വക്കീൽ പറഞ്ഞു. എങ്കിലും അവർ തൻ്റെ സ്വഭാവത്തിൽ നിന്നും വ്യതിചലിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി മിണ്ടാതെ നിൽക്കുകയാണ് ഉണ്ടായത്. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം മലമുകളിൽ നിന്ന് കാൽ വഴുതി വീണ് കാണാതായ ഒരു ഇംഗ്ലീഷ് ടൂറിസ്റ്റിനു വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ, ആ സംഘമുണ്ടല്ലോ തിരച്ചിൽ നടത്തിയ സംഘം, മഞ്ഞിൽ പുതഞ്ഞുകിടന്ന ചോരപുരണ്ട ഒരു കുഞ്ഞുടുപ്പും ജാക്കറ്റും കണ്ടെത്തി. ആ ഉടുപ്പിൽ ഡിങ്കോവിൻ്റെ പല്ല് കോർത്ത അടയാളങ്ങളും ഉണ്ടായിരുന്നു. ലിൻഡി അന്ന് ആവർത്തിച്ച് പറഞ്ഞ തരത്തിലുള്ള അതേ ഉടുപ്പുകളായിരുന്നു അത്. കേസ് വീണ്ടും കോടതിയിലെത്തി. തുടർന്ന് നടന്ന ട്രയലിൽ കുറ്റവാളി ഡിങ്കോ ആണ് എന്ന് സ്ഥാപിക്കപ്പെട്ടു. ലിൻഡി കുറ്റവിമുക്തയായി. എന്നാൽ അവരുടെ നഷ്ടപ്പെട്ട വർഷങ്ങളും ക്രൂശിക്കപ്പെട്ട് തകർന്ന മനസ്സും ആര് തിരിച്ചു കൊടുക്കും? അതൊക്കെ എന്നും ചോദ്യചിഹ്നം തന്നെയാണല്ലേ. ലിൻഡി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മൈക്കിൾ ചേംബർലൈൻ അധികാരികൾക്കെതിരെ കേസ് കൊടുത്തു, തങ്ങളുടെ ജീവിതം ഈ വിധമാക്കിയതിന്. കഴിഞ്ഞത് കഴിഞ്ഞു, രക്ഷപ്പെട്ടില്ലേ, ഇനി എന്തിനാണ് കേസും കോടതിയൊക്കെ ആയി നടക്കുന്നത് എന്നായിരുന്നു അപ്പോൾ ആളുകളുടെ ചോദ്യം. എന്താ പറയാല്ലേ. ഓക്കെ, അതിന് ഈ ഒരു പ്രതികരണത്തിന് മൈക്കിൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, അത് വളരെ പ്രസക്തമാണ്. നിഷ്കളങ്കരായ ആളുകൾക്കേ നിഷ്കളങ്കതയുടെ പ്രാധാന്യം അറിയൂ. യെസ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും അടങ്ങിയ സമൂഹം മറ്റുള്ളവരെ വിധിക്കാനും വിലയിരുത്താനും ചാടി പുറപ്പെടാറുണ്ട് എല്ലാ കാര്യങ്ങളിലും. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ നിരപരാധികളാണെങ്കിൽ ആ നിരപരാധിത്വം നമ്മുടെ എടുത്തുചാട്ടത്തിൽ മുങ്ങിപ്പോകും ഇല്ലേ. അതുകൊണ്ട് എടുത്തു ചാടി പ്രതികരിക്കുന്നതിന് മുൻപ് ഇതുകൂടി ഒന്ന് ഓർക്കണം കേട്ടോ, അവർക്കും ഒരു കഥയുണ്ട് എന്നുള്ളത്, അവർക്കും ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. അതിൽ സത്യമുണ്ടോ എന്നറിഞ്ഞിട്ട് മാത്രം ഇത്തരം പ്രതികരണങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത്. ആൻഡ് ദാറ്റ്സ് ടുഡേയ്സ് ബെഡ് കോഫി മൈ ഡിയേഴ്സ്. ഇനി നാളത്തെ കാപ്പി കഥകൾക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ടിൽ ദെൻ, നല്ല നിമിഷങ്ങൾ, നല്ല മിനിറ്റുകൾ, നല്ല മണിക്കൂറുകൾ ഇന്നുണ്ടായിക്കോട്ടെ. ഹാപ്പി ഡേ എല്ലാവർക്കും. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്.

ഹായ് ഹലോ, നമസ്കാരം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക് ഒന്ന് നോക്കിയിട്ട് തിരികെ വരാം കേട്ടോ. 8:30 സവാരി ടൈമാണ്. യാത്രാവിശേഷങ്ങളും യാത്രാ അപ്ഡേറ്റ്സും അതിനോടൊപ്പം 1990s ഇഷ്ട ഗാനങ്ങളുമായി ഒപ്പം ചേരുന്നു. 10 മണിക്ക് ഇഷ്ട ഗാനങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ കേൾക്കാം. വാട്സപ്പ് 11 മണിക്ക് നിങ്ങളുടെ ഇഷ്ടം, വോയിസ് യുവർ ചോയ്സ്. ഉച്ചയ്ക്ക് 12 മണിക്ക് യുവർ ചോയ്സ് കേൾക്കാം. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 സ്പോൺസർഡ് പ്രോഗ്രാം ഉമംഗ്. 3 മണിക്ക് വിവിധ് ഭാരതി റിലേയാണ്. 5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 8 മണിക്ക് കേൾക്കാം സുറുമായി ഷാ. 9 മണിക്ക് രാഗം സംഗീതം. 10 മണിക്ക് അരികെ. അല്പസമയത്തിനകം കേൾക്കാം കൊടുങ്ങല്ലൂരിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് മിഷ തിരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങളുമായി ലിസ്ണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: ഹായ്, ഹലോ, നമസ്കാരം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി. മിന്നുന്നത് മിനുസമേറിയത്, പൊന്നിൻ നിറവും വിലയുമുള്ളത്, കിലുകിലുങ്ങുന്നത്, അനുരാഗത്തിന്റെ നാണച്ചിരിചിരിക്കുന്നത്, കളി പറഞ്ഞു ചിരിക്കുന്നത്, വഴക്കിട്ട് പൊട്ടിത്തകർന്നു പോകുന്നത്, ആഘോഷങ്ങൾക്ക് വാദ്യതാളമാകുന്നത്, സ്വത്താകുന്നത്, ചിലപ്പോഴൊക്കെ പണയപ്പണ്ടമാകുന്നത്. ഈ വലയം വെറും ആഭരണം മാത്രമല്ല, പിൻകരങ്ങളിൽ ഇത് കിടക്കുമ്പോൾ വർണ്ണിക്കുക പ്രയാസകരം തന്നെയാണ് അല്ലേ. വളകിലക്കത്തിന്റെ ഒരു വീട് ഗാനങ്ങളുമായിട്ടാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി. കൊടുങ്ങല്ലൂരിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് മിഷ തിരഞ്ഞെടുത്ത അയച്ച ഒരുപിടി ഗാനങ്ങൾ. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. ആദ്യ ഗാനത്തിൽ വളയിടാൻ കൈകൾ നീട്ടുന്നത് കാടിന്റെ രാജാവ് നമ്പിരാജന്റെ മകൾ വള്ളി. വളക്കച്ചവടക്കാരനായി തുണിയിൽ പലതരത്തിലുള്ള വളകളും പൊതിഞ്ഞെത്തുന്നത് സാക്ഷാൽ ശ്രീമുരുകനും. തിനപുരത്തിൽ തിനപ്പാടത്തിന് കാവൽ നിൽക്കുന്ന വള്ളിയെ സ്വീകരിക്കാൻ വേഷമാറിയെത്തുന്ന ശ്രീമുരുകൻ. കുന്നും ചെരുവിലും കാട്ടിലും ഒടുവിൽ തിനപുരത്തിലും വളവീണോ എന്ന് പാടിയെത്തുന്നു. ചിത്രം ശ്രീമുരുകൻ 1977 ശ്രീകുമാരൻ തമ്പി രചിച്ച് ദേവരാജൻ സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനം.
3: വെള്ളിവള

സ്വർണവളക്കിലക്കം കേട്ടത് 1968 ലക്ഷപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച എം എസ് ബാബുരാജ് സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചെറുപ്പത്തിൽ തന്നെ അനാഥരായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന വാസുവും പെങ്ങൾ കല്യാണിയും സാഹചര്യങ്ങൾ വാസുവിനെ ഒരു കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. പെങ്ങളെ ചൂടുവെള്ളമൊഴിച്ച് ക്രൂരത ചെയ്ത് കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന ഏട്ടൻ പിന്നെ എന്ത് ചെയ്യാനാണ് അല്ലേ? രക്ഷ നേടാനുള്ള ഓട്ടത്തിനിടയിൽ അവർ പിരിയുകയാണ്. കല്യാണി ഇന്ന് പരീദ് പാത്തുമ്മ ബീഗം ദമ്പതികളുടെ ആശ്രയത്തിലാണ്. സാഹചര്യങ്ങൾ അവളെ തന്റെയും ചട്ടമ്പിയുമാക്കി തീർക്കുന്നു. എന്നാൽ രാമവർമ്മ എന്ന വേഷം മാറിയെത്തിയ CID ഓഫീസറുമായി അവൾ മെല്ലെ അടുക്കുകയാണ്. കല്യാണം അധികം വൈകാതെ നടക്കും എന്ന് പറയുമ്പോൾ അവൾ മനസ്സുകൊണ്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മണിയറയിൽ മിന്നുന്ന മുഞ്ചത്തിയായി മണവാട്ടിയുടെ വേഷത്തിലെത്തുന്നു. നാണിച്ച് പാതി മുഖം പൊത്തിയ ചന്ദ്രനെ ജനാലയുടെ അഴികളിലൂടെ പുറത്തേക്ക് നോക്കുന്ന മിന്നുന്ന ജുബ്ബ കുപ്പായമിട്ട തൊപ്പിവെച്ച മണവാളൻ, പ്രേം നസീർ ലക്ഷ്മി താരജോടികൾ, ചിത്രം ചട്ടമ്പി കല്യാണി. 1975 ശ്രീകുമാരൻ തമ്പി രചിച്ച് MK അർജുനൻ സംഗീതം പകർന്ന് P. ജയചന്ദ്രൻ പാടിയ ഗാനം.

1979 പ്രതീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി രചിച്ച് സലീൽ ചൗധരി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് മിഷ തിരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങൾ, വളകിലുക്കമുള്ള കുറച്ച് ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന സോമൻ ഒരു വലിയ പുസ്തകം എഴുതാൻ തീരുമാനിക്കുകയാണ്. കഥ എഴുതാൻ പശ്ചാത്തലമായി കിട്ടിയത് പത്മനാഭപിള്ളയുടെ വാടക വീടാണ്. ഒരു പ്രേത ഭവനം പോലുള്ള വീടിന് ചുറ്റും താമസിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളാണ്. കറവക്കാരൻ അപ്പുപിള്ളയും മകൾ രാജകുമാരിയും, അങ്ങനെ നിറയെ നിറയെ രസകരമായ ജീവിതങ്ങളാണ് ചുറ്റും. അതിനിടയിൽ ഒരു വൃദ്ധൻ ആ വീട്ടിലെത്തുകയാണ്. ആ വീട്ടിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും ആ വീടിന് ഒരു കഥ പറയാനുണ്ടെന്നും ആ ശല്യക്കാരനായ അമ്മാവൻ പറയുന്ന ആ രാത്രി വീടിന്റെ ചുവരിൽ ഒരു മരണക്കയർ കുടുക്കിന്റെ നീഴൽ കാണുന്നു. ദൂരെ പുകച്ചുരുളുകൾ നിറയുന്നു. സ്വർണ്ണക്കസവുള്ള പുടവ ചുറ്റി കുടുംബയിൽ മുല്ലപ്പൂ ചൂടി സ്വർണ്ണാഭരണം നിറയെ ചാർത്തി സുന്ദരിയായി അവൾ അവളുടെ കഥയുടെ സൂചനകൾ പാടുകയാണ്. എല്ലാം സ്വപ്നത്തിലാണ് എന്ന് മാത്രം. ഈ കഥാപാത്രമായി എത്തുന്നത് നടി ജയഭാരതിയാണ്. കേശവദേവിന്റെ നോവൽ ആസ്പദമാക്കി പ്രേംനസീർ നായകനായി എത്തിയ ചിത്രം ആദ്യത്തെ കഥ 1972 വയലാർ രചിച്ച് എം കെ അർജുനൻ സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സീനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി

0: ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാനാ സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസിഡോണിയൻ വിപ്ലവകാരി ഗോസേ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി യു പി ഐ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ യു പി ഐ ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും ബി ജെ പി നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India-SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high-level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് എം വി ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ യു എസ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഖോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ യു എ ഇ തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്.

0: പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 23. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. ഓഗസ്റ്റ് 1 ലോകമാന്യ തിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസഡോണിയയിൽ. മസഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: This is Radio FM 107.5. Musically yours.

മായാവി എന്ന ചിത്രത്തിന് വേണ്ടി 1965 പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം പകർന്നു. കെ പി ഉദയഭാനു, എസ് ജാനകി ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്തായി എത്തുന്നു കളഞ്ഞു കിട്ടിയ തങ്കം എന്ന ചിത്രത്തിന് വേണ്ടി 1964 വയലാർ ദേവരാജൻ ഗാനശില്പികളെ ഒരുക്കി യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ്.

സമയം നോക്കുമ്പോൾ 7 മണി കഴിഞ്ഞ് 40 മിനിറ്റും 44 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കത്തിലേക്ക് പോകുമ്പോൾ, നമസ്കാരം റെയിൻബോ, ആദ്യമായാണ് ഞാൻ സ്വാഗതം കൊച്ചിയിലേക്ക് ഗാനങ്ങൾ അയക്കുന്നത്. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി വർഷങ്ങളായി പ്രിയ കൂട്ടുകാരി. കഴിഞ്ഞ ജൂൺ 15 ഒരു റേഡിയോ സ്വന്തമാക്കിയപ്പോൾ ഉണ്ടായ അത്യാഗ്രഹം, ഞാൻ തിരഞ്ഞെടുത്ത പാട്ടുകൾ സ്വാഗതം കൊച്ചിയിലൂടെ കേൾക്കണമെന്ന്. റെയിൻബോയ്ക്ക് ഒത്തിരി നല്ല സൗഹൃദങ്ങൾ തന്നു, എസ്പെഷ്യലി ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ സ്വപ്നക്കോട്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകൾ അണിയാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വളകൾ. കുപ്പിവളകളും കൊലുസും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വളപ്പാട്ടുകൾ സൂക്ഷിച്ച് വള പൊട്ടുകൾ സൂക്ഷിച്ച് വയ്ക്കുന്നതൊക്കെ പണ്ടൊരു ഹോബിയായിരുന്നു. നൊസ്റ്റാൾജിക്

0: മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി പാട്ടെല്ലാം എഴുതി അയച്ചിട്ടുണ്ട്. ലിസ്ണറാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഹലോ.
1: ഹലോ,
0: അപ്പൊ വളപ്പൊ
1: ഗുഡ്
0: മോർണിംഗ്. വളപ്പൊട്ടുകൾക്ക് പകരം വളപ്പാട്ടുകൾ തന്ന നമുക്ക് നിമിഷങ്ങളായിരുന്നു. ഈ ഒരു പേരിനൊപ്പം ഒരു നീ കൂടി ഇട്ട് കഴിഞ്ഞാൽ നിമിഷ എന്നായി അല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൊടുങ്ങല്ലൂരൊക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? മഴയൊന്നുമില്ല, തെളിഞ്ഞ കാലാവസ്ഥയിൽ നമുക്ക് നല്ല വളയുടെ പാട്ടുകൾ കേട്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട വള ഏതാ?
1: കുപ്പിവള.
0: കുപ്പിവളയാണല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും അത് ഏറെ നമുക്ക് ഓർമ്മകളും ഒക്കെ നൽകുന്നതാണ്. ഈ വള, കുപ്പിവള എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നതേ, ഈ വള ഇങ്ങനെ പൊട്ടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ വെക്കുന്ന ഒരു ഇതല്ലേ നമുക്ക്? അതെ അതെ, അതിന്റെ പൊടി, അതിന്റെ പൊടി ബാക്കി നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഒരു വിശ്വാസമൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിലൊക്കെ ആരൊക്കെയുള്ളേ? എന്തോ എക്സൈറ്റ്മെന്റ് ആണോ? ശരി,
1: സന്തോഷം.
0: അതെ അതെ, അപ്പൊ ഒരു ഒരുപാട് വളകളാണ് ശ്രോതാക്കൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പല കമന്റ്സും വരുന്നുണ്ട്, നേരിട്ട് ആളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അഭിനന്ദിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്.
1: അപ്പൊ
0: നല്ല പാട്ടുകളാണെന്നൊക്കെ ഉള്ള കമന്റ്സ് വരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിലെ ഹസ്ബൻഡ്, അമ്മ, രണ്ട് കുട്ടികളാണ്, ആൺകുട്ടികള്.
0: അബി ഭാഗ്യനാഥ്. ഇപ്പൊ ആരൊക്കെയുണ്ട് വീട്ടിൽ ഇപ്പോ നിലവില്?
1: ഇപ്പോ ഹസ്ബൻഡും ഉണ്ട്, മോൻ പോയി ക്ലാസ്സിൽ പോയി.
0: ആ അതെ അല്ലേ,
1: ഒരാള് പോയി ഇപ്പൊ.
0: ശരി ശരി. ഹസ്ബൻഡിന്റെ പേര്
1: സിതോഷ്.
0: ഓക്കെ, എന്താ ചെയ്യുന്നു?
1: ആള് പ്രവാസിയായിരുന്നു കൊറേ നാള്, പിന്നെ ഇപ്പൊ നാട്ടിലുണ്ട്.
0: നാട്ടിലുണ്ട്,
1: ഇറ്റാച്ചി ഓപ്പറേറ്ററാണ്.
0: ശരി ശരി. ഓക്കെ, ഈ ലിസ്ണറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കമന്റ്സിലൊക്കെ ചില അതുപോലെ ചില സന്ദേശങ്ങളൊക്കെ വന്നു, രണ്ടുപേരി നിർബന്ധമായിട്ടും പാടിക്കണം എന്നൊക്കെയുള്ള. അപ്പൊ എന്തായാലും നമുക്കൊരു രണ്ടു വരി ആദ്യം തന്നെ ഒരു വരി, രണ്ടു വരി പാട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലേ?
1: എല്ലാരോടും ക്ഷമ ചോദിച്ചോണ്ട്
0: നമുക്ക് പാട്ട് കേട്ടിട്ട് തീരുമാനിക്കാം.
1: ജാനകിയമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ജാനകിയമ്മേടെ ഒരു പാട്ട്.
0: ഓക്കേ.

0: മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുവാസ സുന്ദര ചന്ദ്രലേഖ.
1: ആഹാ,
0: ഹലോ.
1: അപ്പൊ ആദ്യം തന്നെ ആ ക്ഷമ അങ്ങ് പിൻവലിക്കണം. മനോഹരമായിട്ട് പാടി കേട്ടോ.
0: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ പാട്ട് കൂടി നമുക്ക് സമ്മാനിച്ചു. വളകിലക്കങ്ങൾ ബാക്കിയുണ്ട്, ഇനി ഒരുപാട് പാട്ടുകളാണ് ബാക്കി നിൽക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: വേറെ നല്ല വിശേഷം. പിന്നെ എനിക്ക് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് ലീബ ചേച്ചിയാണ്.
1: ആഹാ, ശരി.
0: ലീബ പുരുഷോത്തമൻ
1: ആ നമ്മുടെ ശ്രോതാവാണ്, സ്ഥിരം ശ്രോതാക്കളിൽ ഒരാളാണ്.
0: അതെ.
1: അപ്പൊ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് പാട്ടുകൾ സെലക്ട് ചെയ്യാനൊക്കെ സഹായം ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ.
0: പിന്നെ സ്വപ്നം കൂടുതല് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് അയച്ചിരുന്ന അനീഷ്, മോഹൻ ചേട്ടൻ എല്ലാരും.
1: ഓക്കെ.
0: പിന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സും, പിന്നെ റെയിൻബോ കൂട്ടുകാരും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും
1: എല്ലാവർക്കും വേണ്ടിട്ട്
0: എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇത് അടിപൊളിയായിട്ട് അവതരിപ്പിക്കുന്ന രാജൻ ജി,
1: ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക്
0: തന്നെ സൂപ്പർ ആയിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത പാട്ടിനേക്കാളും സൂപ്പർ ആയിരുന്നു.
1: അല്ലെ, വളകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോയപ്പോഴേ, നമ്മള് എത്രയൊക്കെ തരം വളകളാണുള്ളത്, അതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ വളകൾ കിളിങ്ങുന്നതും, അതിന് ഓരോ വികാരങ്ങളാണ് ഓരോ സമയത്തും.

0: എന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ നമുക്കെന്തായാലും ബാക്കി വളകൾ പാട്ടുകളുണ്ട്, പാട്ടുകൾ കാത്തിരിക്കുന്നു, നമുക്ക് പാട്ടുകൾ കേൾക്കാം അല്ലേ?
1: ഓക്കെ. ആ എന്റെ കുഞ്ഞേച്ചി നിഷ, നാത്തുൻ ചിന്തു ചേച്ചി, അമ്മ, എല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഫ്രണ്ട്സ്, എന്റെ ബ്രദേഴ്സ്, പിന്നെ ഇത് റേഡിയോ കേൾക്കാത്ത പലരും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. FB-യിലെ ഫ്രണ്ട്സ്, അവർക്ക് എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക്
1: പിന്നെ
0: ആരെയും,
1: എന്റെ പ്ലസ് ടു ക്ലാസ്മേറ്റ്സ്, അങ്ങനെ കൊറേ ഉണ്ട്.
0: ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, അതെല്ലേ, കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബാക്കി പാട്ടുകൾ വരുന്നുണ്ട്.
1: പിന്നെ സംഗീത ചേച്ചി,
0: ആ ഓക്കെ
1: സംഗീത വർമ്മ,
0: ഓക്കെ, അപ്പൊ ചേച്ചിക്കും പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം കേട്ടോ. ഓക്കെ,
1: ഓക്കെ,
0: അപ്പൊ
1: താങ്ക് യു,
0: ഒരുപാട് സന്തോഷം, പാട്ടുകൾ ബാക്കി വരുന്നു, അപ്പൊ മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
0: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ.
1: ഓക്കെ.

ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 46 സെക്കൻഡും. സുബൈദ എന്ന ചിത്രത്തിൽ 1965 പി ഭാസ്കൻ രചിച്ച് MS ബാബുരാജ് സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനത്തിലേക്ക് എത്തുമ്പോൾ ബാലചന്ദ്രൻ ഒരിക്കൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ പെട്രോൾ തീർന്നു, വഴിയിൽ അങ്ങനെ പെട്ടുപോവുകയാണ്. ഡ്രൈവർ പെട്രോൾ വാങ്ങാൻ പോയ സമയത്ത് സമീപത്തെ വീട്ടിലെ അമ്മ ആ വീട്ടിലേക്ക് ക്ഷണിക്കുകയും കരിക്ക് വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ വീട്ടിലെ അമ്മയും മകളും അവന്റെ പ്രിയ കൂട്ടുകാരന്റെ അമ്മയും പെങ്ങളുമാണെന്നുള്ള സത്യം അവൻ തിരിച്ചറിയുന്നു.

നാടകീയമായി ആ കൂടിച്ചേരലിനൊടുവിൽ അവരുടെ വിവാഹം നടക്കുകയാണ്. വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മാറി താമസിക്കുന്ന പുതുമോടികളായി അവർ. ബാലചന്ദ്രനോട് ഭാര്യ ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അടുത്ത ബുധനാഴ്ച ലീവ് എടുക്കണം. എടുക്കാം, കാര്യം എന്താണ്? നമുക്ക് ചേട്ടന്റെ വീട് വരെ പോകാം എന്നായി. ആളുടെ മുഖം മാറി. പരിഭവം മാറാൻ അവന് പുറകിൽ നിന്ന് കെട്ടിപ്പുണർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിലും തനിക്ക് വഴക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അവളോടായി ബാലചന്ദ്രൻ ഒരു വളപ്പാട്ട് പാടുകയാണ്.

അല്ലെങ്കിലും തനിക്ക് വഴക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അവളോടായി ബാലചന്ദ്രൻ ഒരു വളപ്പാട്ട് പാടുകയാണ്. ജോസ് വേദുഭാല എന്നിവർ അഭിനയിച്ച ചിത്രം ഏഴ് നിറങ്ങൾ. 1979 PBhaskaran രചിച്ച്, ദേവരാജൻ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം.

ചിലങ്കകൾക്കൊപ്പം കൈവളക്കിലക്കവും. കരുണ എന്ന ചിത്രത്തിന് വേണ്ടി 1966 ഒ എൻ വി രചിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനം. അടുത്ത ഗാനത്തിലേക്ക് എത്തുമ്പോൾ നായകൻ രാത്രിയിൽ ഒന്ന് കുളിക്കാനായിട്ട് കയ്യിൽ ഒരു സോപ്പും പിടിച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് അത് മുകളിലേക്ക് എറിഞ്ഞിട്ട് പിടിച്ചൊരു പാട്ട് പാടുകയാണ്. വെള്ളം എടുക്കാനായി വട്ടയിൽ വെച്ച വെള്ളത്തിൽ നോക്കുമ്പോൾ കാമിനിയുടെ വളയിട്ട കൈകളും പിന്നീട് അവളുടെ ചിരിച്ച മുഖവുമാണ് കാണുന്നത്. പിന്നെ ദൃശ്യത്തിൽ അവൾ മേൽമുണ്ടുകൊടുത്ത് കുളിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ. പാട്ട് കഴിഞ്ഞപ്പോഴാണ് കേവലം അതൊരു സ്വപ്നമായിരുന്നു എന്നവർ തിരിച്ചറിയുന്നത്. ചിത്രം മിടുമിടുക്കി. നായകനായി സത്യൻ, രവി എന്ന കഥാപാത്രമായിട്ടാണ് എത്തിയത്. നായിക രാധ എന്ന കഥാപാത്രമായി നടി ശാരദി. 1968 ശ്രീകുമാരൻ തമ്പി രചിച്ച് MS ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

1954 നീലക്കുയിലി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം പകർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പുഴ അതിർത്തി പങ്കിടുന്ന ഒരു ചായക്കട. അവിടെ അപ്പുണ്ണി വന്ന് ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് വെച്ച് അടുപ്പ് കൊളുത്തിയാലേ ആ ഗ്രാമം ഉണരും. പേരാറ്റുപട വീട്ടിലെ അയ്യപ്പൻ നായരുടെ ചായക്കടയാണത്. അനന്തരവൻ അപ്പുണ്ണിയാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അറുത്തു മുറിച്ച് തുണ്ടം തുണ്ടം, ഇങ്ങനെയാണ് ആളുടെ ശൈലി. കളിചിരിയില്ല, തമാശ പറയില്ല, ഗൗരവം നടിച്ച് അങ്ങനെ ഉള്ളിലൊതുക്കുന്ന പ്രകൃതക്കാരൻ. ഉള്ളു നിറയെ അമ്മാവന്റെ മകൾ അമ്മുവാണ്. പാവാടയും ബ്ലൗസും അണിഞ്ഞ് ഗ്രാമത്തിന്റെ മുഖച്ഛായുള്ള അമ്മുക്കുട്ടി. പാല് കറന്നു കൊണ്ടുവന്നാലേ ചായക്കടയ്ക്ക് പാൽ നിറങ്ങിട്ടു. കോലിൽ കെട്ടിവെച്ച് കളിപ്പാട്ടങ്ങളും ബലൂണും കുപ്പിവളകളും കൊണ്ടു നടന്ന് വിൽക്കുന്ന വിൽപ്പനക്കാരൻ ചായക്കടയിൽ വന്നപ്പോൾ അവനൊരു ഡസൻ പിങ്ക് വള വാങ്ങി. പിന്നെ കാണുന്ന കാഴ്ച അവനത് അവളുടെ കൈകളിൽ അണിയിക്കുന്നതാണ്. സെറ്റുമുണ്ടും ഇളം വൈലറ്റ് ബ്ലൗസും ധരിച്ച് അമ്മു വഞ്ചിയിൽ. ഇപ്പുറം ജുബ്ബയും മുണ്ടും തോളിലൊരു മേൽമുണ്ടുമായി മിടുക്കനായി അപ്പുണ്ണി. നേരെ കണ്ടാൽ ചീറിയടുക്കുന്ന അപ്പുണ്ണി സ്വപ്നത്തിൽ നല്ല റൊമാൻറ്റിക്കാണ്. അവന്റെ സങ്കല്പത്തിൽ അവൻ ജീവിക്കുകയാണ്. ആ പാട്ടിൽ സ്വന്തമായി സ്വപ്നം മെനഞ്ഞ് ജീവിക്കുന്നു. 1984 ബിച്ചു തിരുമല രചിച്ച് കണ്ണൂർ രാജൻ സംഗീതം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം. വി കെ എൻ തിരക്കഥാ സംഭാഷണം എഴുതി നെടുമുടി വേണു, മേനക എന്നിവർ അഭിനയിച്ച ചിത്രം അപ്പുണ്ണി.

സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 12:48 കൊടുങ്ങല്ലൂരിൽ നിന്നും മിഷ എന്ന ശ്രോതാവ് തിരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങളാണ് ഇന്ന് കേട്ടത്. വളകിലക്കം ഉള്ള ഒരുപിടി ഗാനങ്ങൾ. നാളെ കടവന്ത്രയിൽ നിന്നുമുള്ള ശ്രോതാവ് ഡോക്ടർ എൻ ജെ നടരാജൻ തിരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചികൾക്കാം രാവിലെ 7 മണിക്ക്. ഒടുവിലായി എത്തുന്നു മുന്നേറ്റം എന്ന ചിത്രത്തിൽ 1981 ശ്രീകുമാരൻ തമ്പി രചിച്ച് ശ്യാം സംഗീതം പകർന്ന് ഉണ്ണിമേനോൻ വാണിജ്യറാം പാടിയ ഗാനം.

ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 22 സെക്കൻഡ്. അപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സ് ഒന്ന് ആദ്യം അങ്ങ് നൽകിയേക്കാം, അതിനുശേഷം നമുക്ക് സവാരി ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ദേശീയ ആരോഗ്യ ദൗത്യം NHM ഇടുക്കി ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റിയുടെ പ്രതിമാസ കോൺകറൻറ്റ് ഓഡിറ്റിംഗിനായിട്ട് ഇടുക്കി ജില്ലയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് സ്ഥാപനങ്ങളിൽ നിന്ന്

താല്പര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്കാണ് നിയമനം വരുന്നത്. പരമാവധി രണ്ട് വർഷം വരെ നീട്ടി നൽകിയേക്കാം. താല്പര്യം പത്രം സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 25 വൈകുന്നേരം 3 വരെ സമയമുണ്ട് കേട്ടോ. ഇപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് www.arogyakeralam.gov.in സന്ദർശിക്കുക. ഫോൺ നമ്പറുണ്ട് 04862232221. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04862232221. ഇപ്പൊ വിശദ വിവരങ്ങൾക്ക് www.arogyakeralam.gov.in സന്ദർശിക്കുക. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇനി 10 വരെ സവാരി ടൈമാണ്. അപ്പോൾ സവാരി അപ്ഡേറ്റ്സും യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒപ്പം ചേരാം. അതിനോടൊപ്പം ഇഷ്ടഗാനം 1990 ശേഷമുള്ള ഇഷ്ടഗാനവും കൂടി നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം അല്ലേ. അപ്പോൾ നല്ലൊരു ദിവസമാകട്ടെ, ഒരു നല്ല ചൊവ്വാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
3: സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 44 സെക്കൻഡ് തന്നെ ആയിട്ടുണ്ട്. സവാരി ടൈമാണ്. അപ്പോൾ സവാരി ടൈമിലേക്ക് വിളിക്കേണ്ട നമ്പർ 0484242801 0484242801. അപ്പോ നമുക്ക് കോളർ ലൈനിലുണ്ട്. ഹലോ,
4: ഹലോ,
3: നമസ്കാരം. ഇത് ആരാണ്? സൈഫു. എവിടെ നിന്നാണ്? കൊടുങ്ങല്ലൂർ നിന്നാണ് അല്ലേ? ഓക്കെ, കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്ന് സൈഫു ആണ്. എന്ത് ചെയ്യുന്നു? ആണോ? അത് ശരി. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ്, നമുക്ക് ബോട്ടിൽ പോകുന്നുണ്ടോ?
4: ഇല്ല, ബോട്ട് പോവുള്ളൂ.
3: അതെ അല്ലേ. ഓക്കെ, നമുക്ക് ഈ കാലാവസ്ഥയൊക്കെ ബാധിച്ചിട്ടില്ലേ? മഴ കുറഞ്ഞതൊക്കെ ശരിക്കും നന്നായിട്ട് ബാധിക്കുമല്ലോ അല്ലേ? അതാണ്. അപ്പോൾ മഴ എല്ലാവരെയും നമുക്ക് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ മഴ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ആ ശരി, ഓക്കെ. കഴിച്ചു കൊടുത്തു അല്ലേ. ഓക്കെ, അങ്ങനെ വീട്ടിലിങ്ങനെ സന്തോഷമായിട്ട് കഴിയാണ്. ഓക്കെ, ഇന്ന് അവിടെ ഇങ്ങനെ വഴിയൊക്കെ എങ്ങനെ ക്ലിയർ ആണോ? വഴി ക്ലിയർ ആണ്. ട്രാഫിക് ഒന്നും വലിയ രീതിയിൽ ഇല്ല അല്ലേ?
4: ഇല്ല, ഇവിടെ ട്രാഫിക്കിന്റെ കാര്യം എനിക്കൊരു ഫെയർ കയറി പിന്നോട് മനംപം വഴിയാണ് എനിക്ക് പോകേണ്ടത്.
3: ഓക്കെ ഓക്കെ ഓക്കെ.
4: എന്റെ ട്രാഫിക്കിന്റെ ബ്ലോക്ക് ഒന്നും ഇല്ല.
3: അപ്പൊ ഇപ്പൊ ശരിക്കും കൃത്യ സ്ഥലം എവിടെയാണ്?
4: ശരിക്കും അഴീക്കോട് ചുങ്കം.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെയൊക്കെ ട്രാഫിക് ഒന്നും വലിയ ശല്യമില്ല, വഴിയും ക്ലിയർ ആണ്. അപ്പൊ പിന്നെ ബാക്കി നമുക്ക് വേറെ എന്ത് വേണം അല്ലേ? പിന്നെ ഏത് പാട്ട്? ആ അതെ അതെ, അത് തന്നെയാണ് നമുക്ക് ഈ മുന്നേ നമുക്ക് വഴിക്ക് ക്ലിയർ ആയിട്ട് ഒരു വഴിയുണ്ടെങ്കിൽ നല്ല നീള അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനും ഒരു ആശ്വാസമുണ്ട്.

0: കാരണം കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് എത്തിച്ചേരാനും സുഖകരമായിട്ട് യാത്ര
1: അതെ
0: ചെയ്യാനും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്ന് സവാരി ടൈമിലൂടെ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഞാൻ അനശ്വര മൂവിയിലെ
0: ആ അനശ്വരത്തിലെ ആ താരാപഥം അല്ലേ? ഓക്കെ, അപ്പൊ അനശ്വര എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ.
1: ഞങ്ങളിവിടെ പലചരക്ക് നടക്കണ അശോകൻ കാവുങ്കൽ.
0: അശോകൻ കാവുങ്കൽ ആ
1: പിന്നെ കുട്ടൻ എന്ന സന്തോഷം.
0: കുട്ടൻ ഓക്കെ. ഇവർക്ക് രണ്ടുപേർക്കും ഇവർക്ക് രണ്ടുപേർക്കും അതുപോലെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ 1991 പി കെ ഗോപി എഴുതി, ഇളയരാജ സംഗീതം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ പാട്ട് വരുന്നു കേട്ടോ.
1: അപ്പൊ
0: വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസമായിരിക്കട്ടെ കേട്ടോ.
1: ഓക്കെ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ആസബ് സി എസ് പി കുന്നംകുളം വിആർ ഡെവലപ്മെന്റ് വിത്ത് യൂട്ടിലിറ്റി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 200 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പരിശീലന പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾക്ക് യൂണിറ്റി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വെർച്വൽ റിയാലിറ്റി ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 9495 999 9675. ഇപ്പോൾ വിർച്വൽ റിയാലിറ്റിയുടെ ഒക്കെ ഒരു കാലമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനം നൽകുന്ന ഒരു ആസബ് സി എസ് പി കുന്നംകുളം ആണ് ഇപ്പോൾ വി ആർ ഡെവലപ്മെന്റ് വിത്ത് യൂട്ടിലിറ്റി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പരിശീലന പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495 999 9675. 9495999 6975. അപ്പോൾ 10 മണി വരെ നമുക്ക് സമയമുണ്ട് സവാരി ടൈമിൽ. നമുക്ക് 90കൾക്ക് ശേഷമുള്ള പാട്ടുകൾ ആസ്വദിക്കാം. അതിനോടൊപ്പം ട്രാഫിക് അപ്ഡേറ്റ്സ്, സവാരി വിശേഷങ്ങൾ, യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ശ്രവിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 4:32 ആയിട്ടുണ്ട്. അടുത്ത കോളർ ലൈനിൽ ചേരുന്നു. സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ജോഷി എന്നാണ്.
1: എവിടുന്നാണ്?
2: വീട് തലേലപ്പുറമ്പ്. ഞാനിപ്പോ മൂവാറ്റുപുഴ യാത്രയിലാണ്.
1: മൂവാറ്റുപുഴയിൽ യാത്രയിലാണ് അല്ലേ?
2: മൂവാറ്റുപുഴയിലേക്ക് ഒരു യാത്രയിലാണ്.
1: എവിടെ എത്തി? അപ്പോ
2: ഇപ്പോ പാമ്പാക്കുട എന്ന് പറയും. മൂവാറ്റുപുഴയ്ക്ക് പോണ വഴിക്ക് പിറവം കഴിഞ്ഞുള്ള സ്ഥലമാണ് പാമ്പാക്കുട.
1: പാമ്പാക്കുട, ഓക്കെ. അപ്പൊ കാലാവസ്ഥയൊക്കെ അനുകൂലം അല്ലേ? തെളിഞ്ഞ
2: കാലാവസ്ഥയാണ്.
1: എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ?
2: ഞാന് നേരത്തെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി, ഒരു 2 വർഷമായി.
1: അത് ശരി. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
2: ഞാൻ KSEB ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു, എത്തിക്കൊണ്ടിരുന്നത്.
1: അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ വിശ്രമ ജീവിതത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ KSEB ആയതുകൊണ്ട്
2: ചോദിക്കും.
1: അതെ, KSEB ആയതുകൊണ്ട് ഈ ഊർജം, പഴയ ഊർജം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ടല്ലോ അല്ലെ? ബാറ്ററി സ്റ്റോറേജ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ പിന്നെ എങ്ങനെയാണ്, വഴിയൊക്കെ ക്ലിയർ ആണോ?
2: വഴി ക്ലിയർ ആണ്, നല്ല വഴിയാണ്, പ്രശ്നമൊന്നുമില്ല.
1: അതാണ് ഓക്കെ. അപ്പൊ ട്രാഫിക്കും വലിയ രീതിയിൽ ശല്യമൊന്നും ചെയ്യുന്നില്ല അല്ലേ?
2: ഇല്ല ഇല്ല ഇല്ല ഇല്ല. ആകെ ആണ് ട്രാഫിക് വരാനുള്ള 2 പോയിന്റുകൾ, ഒന്ന് പിറവം എന്നുള്ള ജംഗ്ഷന്റെ സൈഡും, പിന്നെ മൂവാറ്റുപുഴ മാത്രമാണുള്ളത്. പിറവം കഴിഞ്ഞു, ഇല്ലായിരുന്നു.
1: മൂവാറ്റുപുഴ
2: കയറിയാണോ?
1: ഓക്കെ, പിറവം കഴിഞ്ഞു കിട്ടി അല്ലേ?
2: പിറവം കഴിഞ്ഞു കിട്ടി, പിറവം കഴിഞ്ഞു കിട്ടി.
1: ഓക്കെ, അപ്പൊ ഈ ഒരു സമയം ചിലപ്പോ കുറച്ച് അനുകൂലമാണ്, അപ്പൊ അതുകൊണ്ടും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ലേ?
2: അതെ. അല്ല, ഇപ്പൊ പ്രശ്നമില്ല, കാരണം വഴിയും നല്ലതാണ്. മഴക്കാലവും മഴയൊന്നും ഇല്ലല്ലോ. മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നൊന്നും മഴയില്ലല്ലോ.
1: അതെ, മിക്കവാറും നമുക്ക് വളരെ സുഖകരമായിട്ട് യാത്ര, നമ്മുടെ മനസ്സിലേക്ക് മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ തന്നെ ആ ക്ലിയർ ആയിട്ടുള്ള റോഡുകൾ ഇങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അപ്പോ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ, അപ്പോ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് വൈഫുണ്ട്, 2 കുട്ടികളാണുള്ളത്.
1: ആ, വലിയ കുട്ടികളാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ അവരൊക്കെ ഇന്നിപ്പോ ഓരോ കാര്യങ്ങളായിട്ട് പുറത്തേക്ക് പോയിരിക്കായിരിക്കും അല്ലേ?
2: രണ്ടുപേരും ഇവിടെ ഇല്ല, രണ്ടുപേരും പഠിക്കുന്ന സ്ഥലത്താണ്.
1: പഠിക്കുന്ന സ്ഥലത്താണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഏത് പാട്ടാ വേണ്ടത്? ആ, ചാന്ത് കൂട്ട് അല്ലേ? ഓക്കെ. അപ്പൊ 2005 പുറത്തിറങ്ങിയ പാട്ടാണ്, ശരത് വയലാർ എഴുതി, വിദ്യാസാഗർ ഈണം, ഭാരത് എസ് ജാനകി പാടി. ആ, ചാന്ത് പൊട്ട്
2: ചാന്ത്
1: പൊട്ട് എന്ന സിനിമയിൽ എസ് ജാനകി പാടിയ പാട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ
2: ഫ്രണ്ട്സിനും,
1: തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഫാമിലിയും നമ്മുടെ എപ്പോഴും കൂടെയുള്ളവരാണ്.

0: അപ്പോൾ
1: അതെ അതെ
0: അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ആ വൈഫ് എന്റെ കൂടെ ഉണ്ട്.
0: ആണല്ലേ, അശ്ശേരി. ഓക്കെ, വൈഫിന്റെ പേര് എന്തായിരുന്നു?
1: വൈഫിന്റെ പേര് രൂപ.
0: ഓക്കെ, അശ്ശേരി.
1: മോളുടെ പേര് തീർത്ഥ, മോൻ തൃപ്തിക്ക്.
0: ഓ, അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പ്രത്യേക അന്വേഷണമൊക്കെ പറയണം. എന്തായാലും നമുക്ക് പാട്ട് ഇതിനുള്ള റെഡി ആയിട്ടുണ്ട് പാട്ട് ഇവിടെ, കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ,
0: അപ്പോൾ
1: താങ്ക്
0: പാട്ട്
1: യു.
0: വരുന്ന ഒരുപാട് സന്തോഷം ഒപ്പം ചേർന്നതിന്, കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: മോഹൻ കുമാർ ഫാൻസിലൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പൊ സവാരി ടൈമിലേക്ക് അടുത്ത കോളർ ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
1: നമസ്കാരം, എന്റെ പേര് മിനി ഷാജി, കാലടി.
0: കാലടി എന്നാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ നമ്മുടെ സ്ഥലമാണ്. എന്താണ് വിശേഷങ്ങൾ?
1: കാലടിയിൽ നല്ല വിശേഷങ്ങളാ. കാലടിയിൽ കേട്ടാ തന്നെ നമുക്കറിയാലോ ജന്മഭൂമി.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും
1: പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് ശങ്കരാചാര്യയുടെ പാദ സ്പർശം കൊണ്ട് പുണ്യപാവനമായിട്ടുള്ള കാലടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു?
1: എനിക്ക് ബിസിനസ് ആണ്.
0: ആ ശരി, അതായത് ലോണ്ടറി ആണല്ലേ?
1: ലോണ്ടറി, ലോണ്ടറി.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ തിരക്കിലാണോ ഇപ്പോ ഉള്ളത്?
1: അതെ, അതിന്റെ തിരക്കുമാണ്. അത് കൂടാതെ ഞാനിപ്പോ ഒരു യാത്രയിലുള്ള കാര്യങ്ങളിലാണ്.
0: ആ അതെ, എങ്ങനെയാണ് അപ്പോ നമുക്ക് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്, ട്രാഫിക് ഒക്കെ ഉണ്ടോ അവിടെ പ്രദേശത്ത്?
1: കാലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രസിദ്ധമായ ഒരു സംഭവമാണ് കാലടി പാലം. അതിലൂടെ ഒരു ഒരു രണ്ടു മണിക്കൂറെങ്കിലും ബ്ലോക്കിൽ കിടക്കാതെ ഒരാളും ആ കാലടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി പോവാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമാണ്. ദിവസങ്ങളായിട്ട്, ദിവസങ്ങളല്ല കൊറേ വർഷങ്ങളായിട്ടുള്ള ഒരു.
0: തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വേണ്ടതാണ്. നമുക്ക്
1: പകരം പാലം വരുമ്പോ ശരിയാവും പറയുന്നു, പക്ഷെ അതൊക്കെ എത്രത്തോളം വിജയകരമാവും നമുക്ക് അത് നടപ്പിലായാൽ മാത്രമാണല്ലോ നമുക്കും അറിയാൻ പറ്റുള്ളൂ.
0: തീർച്ചയായിട്ടും
1: ദുരിതപൂർണമാണ് പോകുന്നവർക്ക്. കുട്ടികളായാലും ശരി, വലിയവരായാലും ശരി, കറക്റ്റ് സമയത്ത് നമുക്ക് എത്തി

0: പെടാൻ പറ്റില്ല. എനിക്കിപ്പോ ഇന്ന് തന്നെ ഒരു 10 മണിക്ക് കാക്കനാട് ഒരു വീഡിയോ റെക്കോർഡിംഗ്, ഞങ്ങളുടെ ഒരു തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് ഒരു റെക്കോർഡിംഗ് ടൈം പറഞ്ഞിരിക്കുന്ന 10 മണിക്കാണ് അവിടെ ചെല്ലേണ്ടത്.
1: പക്ഷേ
0: ഇന്ന് 10 മണിക്ക് അവിടെ ചെല്ലു എന്നുള്ളത് എനിക്ക് തന്നെ സംശയത്തിലാണല്ലേ.
1: ഈ തിരുവാതിര എന്ന് പറയുമ്പോ എങ്ങനെയാണ് അത്? നമ്മളെ ഗ്രൂപ്പായിട്ട് എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്, അങ്ങനെയാണോ?
0: ആ ഗ്രൂപ്പായിട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു സംഘടനയാണ്, താളം. കേരളത്തിലെ 14 ജില്ലകളിലും ഈ താളം എന്ന് പറയുന്ന സംഘടന ഉണ്ട്.
1: അപ്പൊ
0: അതിന് എറണാകുളം ജില്ലയുടെ ഒരു പരിപാടിയാണ്. ഇപ്പൊ ഈ വരുന്ന ഞായറാഴ്ച എറണാകുളം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ.
1: ആ
0: സംഘടന നടത്തുന്ന ഒരു വർക്ക്ഷോപ്പാണ് ജൂലൈ 26-ാം തീയതി ഞായറാഴ്ച കാക്കനാട് സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോ അതില് ഒത്തിരി പ്രശസ്തരായ ഒത്തിരി ആളുകൾ വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്.
1: അതായത്
0: നമ്മുടെ കാണിപ്പയ്യൂർ ശ്രീലത നമ്പൂതിരി, അതുപോലെ പെരുമ്പാവൂരുള്ള ഒരു ഗീതാ വാസുദേവൻ ടീച്ചർ. തനത് തിരുവാതിരയെ കുറിച്ച് അറിയാനും അതിന്റെ ചിട്ടകളും അതിന്റെ താളങ്ങളും ചുവടുകളും എന്നൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴുള്ള തലമുറയ്ക്ക്
1: പറഞ്ഞു
0: കൊടുക്കാനുള്ള ഒരു വർക്ക്ഷോപ്പാണ് കണ്ടക്ട് ചെയ്യുന്നത്.
1: കൊള്ളാം കൊള്ളാം. അത് തീർച്ചയായിട്ടും ഇത്തരം ശ്രമങ്ങളൊക്കെ വളരെയധികം പ്രശംസനീയമാണ്. അപ്പോ അത് നമുക്ക് രജിസ്ട്രേഷൻ വഴിയായിരിക്കും അല്ലെ, നമുക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കുക?
0: അതെ അതെ, തീർച്ചയായിട്ടും. അത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു 100 പേർക്കാണ് നമ്മള്
1: പങ്കെടുക്കാൻ അവസരം കിട്ടുക അല്ലെ.
0: അതെ.
1: ഓക്കെ. അപ്പൊ കാക്കനാട് ഇത് ഓണം പാർക്കിലാണ്?
0: ഓണം പാർക്കിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്ദേശമാണ്. കാരണം നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഇത്തരം നമുക്ക് പൈതൃകമായിട്ടുള്ള കലാരൂപങ്ങളെയൊക്കെ അതുപോലെ തന്നെ പരിപോഷിപ്പിക്കുകയും അതുപോലെ തന്നെ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനൊരു കൂട്ടായ്മ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: നിങ്ങൾക്ക് സന്തോഷം. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതും അത് പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഞങ്ങളും അതിനായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്.
1: ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് ഇന്നിപ്പോ സവാരി ടൈമിൽ ഒരു പാട്ട് കൂടി ബാക്കിയുണ്ട്. ഏത് പാട്ടാണ് നമുക്ക് ഇന്നിപ്പോ വേണ്ടത്?
0: എനിക്ക് മയിൽപ്പീലിക്കാവിലെ പാതിര
1: പൂച്ചുകൂടി അല്ലേ. ഓക്കെ. അപ്പൊ ഏകദേശം നമുക്കിതൊരു തിരുവാതിര പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു ഗാനമാണത്. 1998 എസ് രമേശൻ നായർ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് കെ എസ് ചിത്ര പാടിയ പാട്ട് കേട്ടോ.
0: ഓക്കെ.
1: അപ്പൊ പ്രത്യേകിച്ച് എല്ലാവരോടും ടീം മെമ്പേഴ്സിനോട് പ്രത്യേകം കൊടുത്ത് അന്വേഷണം പറയണം കേട്ടോ.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ. അപ്പൊ എന്തായാലും താളം കൂട്ടായ്മയ്ക്ക് അതുപോലെ തിരുവാതിര ഗ്രൂപ്പിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വരുന്നു കേട്ടോ.
0: ഓക്കെ.
1: സന്തോഷം വിളിച്ചത്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 29 മിനിറ്റും 23 സെക്കൻഡും ആയിട്ടുണ്ട്. സവാരി ടൈമാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പൊ നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ.
2: ഹലോ,
1: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: മനോഹരൻ.
1: മനോഹരൻ എവിടെ നിന്നാണ്?
2: പെരിഞ്ഞനം.
1: കൊടുങ്ങല്ലൂർ പെരിഞ്ഞനത്ത് നിന്നാണ് അല്ലേ? എന്ത് ചെയ്യുന്നു? സൈക്കിൾ കടയാണ്.
2: സൈക്കിൾ
1: വർക്കുകളാണ് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ സർവീസ് ഒക്കെ ആയിട്ട് സൈക്കിളുകൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ പുതിയ തലമുറയിലേക്ക് ഉള്ള മാറ്റം എങ്ങനെയുണ്ട്? പുതിയ സൈക്കിളുകളൊക്കെ? അതെ അല്ലേ. കാര്യം നമുക്കിപ്പോ ഒരുപാട് റൈഡേഴ്സ് ക്ലബ്ബുകളുണ്ട്. സൈക്കിളുകൾ ഒരുപാട് പേര് സൈക്കിൾ സഫാരി ഒക്കെ ആയിട്ട് ഒക്കെ പല ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ചേർന്നൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം സർവീസുകളാണ് പല സ്ഥലത്തും കിട്ടാതെ വരുന്നത്. അപ്പൊ അത് എന്തെങ്കിലും വളരെ സന്തോഷം അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതിന്. അപ്പൊ ഇത് എവിടെയാണ്? കറക്റ്റ് കട എവിടെയായിട്ടാണ്?
2: കട പെരിഞ്ഞനം വെസ്റ്റ് സ്കൂൾ. ഇതില് നമ്മുടെ കൊടുങ്കാറ്റിന് മുമ്പ് ഉണ്ടായിരുന്ന കൊടുങ്കാറ്റ് കഴിഞ്ഞിട്ട് പഠിത്ത സ്കൂളാണ്. ഒരു 1950
1: സ്പോർട്സ് കണ്ടുപിടിക്കാൻ ഇനി വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരില്ല അല്ലേ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിലെ ഭാര്യ, 2 മക്കള്. 2 മക്കളെ കല്യാണം കഴിഞ്ഞ് അവർക്ക് 2 പിള്ളേരായി.
1: ശരി. അങ്ങനെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ. പിന്നെ ട്രാഫിക് ഒക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ട്രാഫിക് ഒക്കെ ഉണ്ടോ?
2: ഇവിടെ ഇവിടെ ട്രാഫിക് കുറവാണ്. കാരണം ഇവിടെ ഇപ്പൊ അഴീക്കോട് പാലം വന്നു കഴിഞ്ഞാൽ കുറച്ച് തിരക്ക്
1: കൂടും. ശരി. ഇപ്പൊ അഴീക്കോട് പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കൂടുകയാണ്.
2: കൂടുകയാണ്. കുറച്ചുകൂടി 2027
1: അല്ലേ. അപ്പൊ പാലം പണി തകൃതിയായിട്ട് നടക്കുന്നു.
2: ഓക്കെ.
1: അതെന്തായാലും ഒരു ആശ്വാസമാണ്. പക്ഷെ എന്നാൽ അതിന് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി വരുന്നുണ്ട്, തിരക്ക് അല്ലേ.
2: ഓക്കെ.
1: അപ്പൊ അങ്ങനെ അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മള് ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക് അവിടെ ഉള്ളത് അല്ലേ. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഏത് പാട്ടാ വേണ്ടത്? ബാബ കല്യാണി ചിത്രത്തിലെ പാട്ടല്ലേ. ഓക്കെ. അപ്പൊ കൈ നിറയെ വെണ്ണ തരാം എന്നുള്ള പാട്ടാണ്. ശരത് വയലാർ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി, വേണുഗോപാൽ പാടിയ പാട്ടോ. പറഞ്ഞോളൂ.
2: എന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്ക്. അത്
1: വിശ്വംഭരൻ അച്ഛൻ അല്ലേ.
2: പിന്നെ മാലിനി.
1: മാലിനി അമ്മ അല്ലേ.
2: പിന്നെ ഭാര്യ ഷാജ.
1: ഓക്കെ ഓക്കെ. ഇത്രയും പേർക്കാണ് ഡെഡിക്കേഷൻ. ഓക്കെ. അപ്പൊ അങ്ങനെ പാട്ട് വരുന്നു. ഒരുപാട് സന്തോഷം ഒപ്പം ചേർന്നതിന് കേട്ടോ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സവാരി ടൈം ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ഭാഗമായിട്ടാണ്. സവാരി ടൈം ഇങ്ങനെ തുടരുന്നു. സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലുള്ള എസ് കെ ഡി സി കേരള നോളജ് ഇക്കണോമി മിഷനുമായിട്ട് ചേർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായിട്ട് സംഘടിപ്പിക്കുന്ന 6 മാസ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലെ ഒഴിവുകളിലേക്ക് ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും പ്രവേശനത്തിനുമായിട്ടും 9496244741 എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496244741. ഇപ്പോൾ സവാരി ടൈം തീരാനായിട്ട് ഏകദേശം ഒരു 2 പാട്ട് ദൂരത്തിലാണ് കേട്ടോ. ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം.

അപ്പോ യാത്ര സുഖകരമായാൽ നമുക്ക് കൃത്യസ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേർന്നാൽ പിന്നെ പകുതി തീർന്നു അല്ലെ. പിന്നെ ബാക്കി നമുക്ക് ഒരു ദിവസം അങ്ങനെ മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും എന്നുള്ളതാണ് സവാരി ടൈം. എപ്പോഴും നമ്മൾ ഓരോ കോളേഴ്സിനെ വിളിക്കുമ്പോഴും അവരുടെ എല്ലാ സംഭാഷണത്തിനും നമുക്ക് മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു ദിവസം തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് സവാരി ടൈം. അപ്പോൾ ഇതുവരെ കൂടിയുണ്ടായിരുന്നു റെയിൻബോ അർജരാജൻ സോമസുന്ദരം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: ബെൽജിയം ദേശീയ ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബെൽജിയം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മാക്സിം പ്രവോട്ടിനും അവിടുത്തെ ജനങ്ങൾക്കും ആശംസ നേർന്നു. ബെൽജിയവുമായി ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ജന്മദിനാശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖാർഗെയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടി. കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈയിൽ നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞ സംഭവത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തിയായതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ

0: വരുത്തി. ഇന്നു മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഉച്ചയ്ക്ക് 2:15 വെസ്റ്റ് ഹില്ലിൽ നിന്നായിരിക്കും ഈ ദിവസങ്ങളിൽ പുറപ്പെടുക. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, എച്ച് എസ് പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ എം ആർ അർജുൻ, ഹരിഹരൻ, അംസ കരുണൻ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക.
1: ന്യൂസ് റെയിൻബോ. You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ 9 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് വാട്സാപ്പിന്റെ നേരമാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ വാട്സപ്പ് ചെയ്താൽ വാട്സാപ്പിലൂടെ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 8547341075, 8547341075. അപ്പോൾ ഇന്ന് പലരുടെയും വിശേഷപ്പെട്ട ദിവസങ്ങളായിരിക്കാം. ബർത്ത്ഡേ ഉണ്ടാവാം, അതുമല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, അതുമല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സന്തോഷം ആഘോഷിക്കാനായിട്ടും ഒക്കെയായിട്ട് നമുക്ക് നല്ല നല്ല പാട്ടുകൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8547341075. വാട്സപ്പിലൂടെ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ വച്ചുതരാനായിട്ട് ഇന്ന് കൂടെയുള്ളത് ഞാൻ ആർജി ഉഷസും ആർജി രാജൻ സോമസുന്ദരവുമാണ് കൂടെയുള്ളത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സപ്പ്.

0: മധുരിക്കുന്ന പാട്ടൊട്ടും ബാക്കിയില്ലേ എന്നാണ് ചോദ്യം.
1: പക്ഷേ ഇഷ്ടം പോകൂല, ഇവിടെ ബാക്കിയുണ്ട്.
0: ഇഷ്ടം പോലെ
1: പാടേണ്ടി വരില്ല, പാട്ട് നമുക്ക്
0: കൂട്ടമായിട്ട്.
1: ധാരാളം മെസ്സേജുകളാണ് വാട്സപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, വാട്സപ്പിലൂടെ. അപ്പൊ ഹായ് വാട്സപ്പ്, വാട്സപ്പാണ് കേട്ടോ. ഞാൻ വിജയുടെ കൊച്ചിയിൽ നിന്നുമാണ്, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? 3 സിനിമയിലെ കണ്ണിൽ മിന്നും മിന്നും എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ തരണി? ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേര് വെച്ചിട്ടില്ല എന്ന് തോന്നണല്ലോ. ആ പേര് ഞാനിപ്പോൾ കണ്ടുപിടിക്കാം കേട്ടോ. പേര് പറഞ്ഞല്ലോ, ഞാൻ വിജിയാണ്, ഇടക്കൊച്ചിയിലെ
0: വിജി. ഓക്കെ
1: ഓക്കെ ഓക്കെ. ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് താരകമലരികൾ വിടരും, അറബിക്കഥ അല്ലെങ്കിൽ കണ്ണിലേ പോയികയിൽ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ കാഞ്ഞിരമറ്റത്തു നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ശ്രീനന്ദയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. എനിക്ക് തമിഴ് സോങ് ആണ് വേണ്ടത്. രാമൻ തേടിയ സീതൈ മൂവിയിലെ ഇപ്പവേ ഇപ്പവേ എന്ന സോങ് വെച്ചു തരുമോ പ്ലീസ് പ്ലീസ് എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അതുപോലെ നമസ്കാരം ഡിയർ സ്നേഹമുള്ള ഈ അവതാരകരുമായി കൂടാതിരിക്കുന്നത് എങ്ങനെ കേൾക്കുന്നു? സരോജ പുത്തൻ കുരിശ്.
0: പാട്ടൊന്നും
1: ചോദിച്ചിട്ടില്ല, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ, സമാധാനം.
0: മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഹായ്, എന്റെ പേര് പ്രിയ, കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് പോരൂ നീ വാരിളം ചന്ദ്രലേഖ കാശ്മീരം എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സോണിക മോഹൻ
1: നോർത്ത്
0: പറവൂരിൽ നിന്ന് മൂവി ജീൻസ് മൂവിയിലെ ഒരു ഗാനം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഭഗവതി തമിഴ് സിനിമയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്.
1: അടുത്തായിട്ട് ഞാൻ ബിന്ദു ഫ്രം വൈക്കം. എനിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലി ഫ്രം ദ മൂവി നടൻ പ്ലീസ് പ്ലേ എന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ബിന്ദു വൈക്കത്തിന്റെ പാട്ട് നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞല്ലേ. ഓക്കെ, പിന്നെ ഞാൻ ആലുവയിൽ നിന്നും വന്ദനയാണ്. എനിക്ക് വെള്ളിയേട്ടൻ മൂവിയിലെ നെറ്റിമേലി പൊട്ടിട്ടാലും എന്ന ഗാനം വെച്ച് തരുമോ? ഈ ഗാനം ഞാൻ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അതാണ് ഏറ്റവും ആവശ്യം. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക
0: തീർച്ചയായിട്ടും.
1: പിന്നെ അത് അതുമാത്രമല്ല, ചെറിയ വഴക്കൊക്കെ പറയുകയും ചെയ്യണം, എന്നാലും നന്നാവുള്ളൂ. അതുപോലെ ഹായ് റെയിൻബോ, എനിക്ക് രാജമാണിക്യ സിനിമയിലെ പാണ്ഡിമേളം പാട്ടും കുത്തും എന്ന പാട്ട് തരുമോ? ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: വയലാർ നീലിമംഗലത്തിൽ നിന്ന് അഭിലാഷ് അശോകാണ്. എനിക്ക് ഇന്ന് കൊല്ലം മോച്ചറ സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റും എന്റെ പ്രിയ സുഹൃത്തുമായ അഖിൽ ദത്തിന് വേണ്ടിയിട്ട് തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി എന്ന ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാമോ? റെയിൻബോ വക അഖിൽ ദത്തിന് ഒരു ഹായ് കൊടുക്കണേ.

0: അമ്പിളി അനിൽ വാളകത്തിന്റെ മെസ്സേജ് നമ്മൾ വായിച്ചിരുന്നു. വായിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ അത്
1: വായിച്ചില്ല.
0: ഓക്കെ, എന്റെ പേര് അമ്പിളി വാളകം, അമ്പിളി അനിൽ വാളകം. ഇന്ന് എന്റെ അനിയത്തി അനുവിന് വേണ്ടിയിട്ട് സ്പാനിഷ് മസാല സിനിമയിൽ ആരെഴുതിയാവോ എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ധാരാളം മെസ്സേജുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഉദയം പേരൂരിൽ നിന്ന് SNDP സ്കൂളിൽ അധ്യാപികയായിട്ടുള്ള ദർശന ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഇന്നലെ വിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നല്ലൊരു പാട്ട് വെച്ചു തരുമോ. ഇന്ന് പിറവത്ത് നിന്ന് ബ്ലൂമി ആൻഡ് ആര്യ. അപ്പൊ എന്തെങ്കിലും വൈകിയാണെങ്കിലും നമുക്ക് ബിലേറ്റഡ് വിഷസ് അറിയിക്കാം റെയിൻബോയുടെ പോലെ.
1: അപ്പോ ഒത്തിരി നല്ല നല്ല പാട്ടുകൾക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, എന്താണ് എല്ലാവരുടെയും പാട്ടുകള് കൊടുക്കാൻ സാധിക്കില്ല.
0: തീർച്ചയായിട്ടും നമുക്ക് ഒരു മണിക്കൂർ കഷ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് പരമാവധി പാട്ടുകൾ ഉൾപ്പെടുത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ?
1: അതിൽ നിന്ന് നല്ല നല്ല പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യും. എല്ലാവരുടെ മെസ്സേജുകൾ നമ്മൾ എന്തായാലും
0: വായിക്കും.
1: ഓക്കെ, അപ്പൊ ഇനിയും സമയമുണ്ട്. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ വാട്സ്ആപ്പ് ചെയ്യാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 8574341075. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ വാട്സ്ആപ്പ്.

0: സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സാപ്പ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല നല്ല പാട്ടുകളാണ് ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ധാരാളം മെസ്സേജുകൾ വാട്സപ്പിലൂടെ നമുക്ക് വാട്സപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഹായ് സുപ്രഭാതം എന്ന്
0: പറഞ്ഞപ്പോഴേക്കും
1: അല്ല, ഹായ് സുപ്രഭാ, ഇന്ന് കാലാപാനി മൂവിയിലെ ആറ്റിറമ്പിലെ കൊമ്പിലെ എന്ന സോങ് എന്റെ അമ്മുവിന് വേണ്ടി വയ്ക്കാമോ? സ്നേഹത്തോടെ നൈനിക മിഥുൻ തങ്കി. കുറെ സ്നേഹം കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജു കൊരട്ടി. ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം പാട്ട് ചോദിക്കുകയാണ്. എനിക്ക് ഇന്ന് എന്റെ സൂര്യപുത്രയ്ക്ക് എന്ന ഫിലിമിലെ രാപ്പാടി പക്ഷിക്കൂട്ടം എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് മെസ്സേജ്. അതുപോലെ ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ഒരു സോങ് പ്ലേ ചെയ്യുമോ വാട്സപ്പ്? ശാരിക്ക് നിന്നെ കാണാൻ, ഫ്രം രാക്ലിപ്പാട്ട്. ഏറ്റവും പ്രിയ കൂട്ടുകാരി ജിബിന വിനു ആന്റണിക്കും ഫാമിലിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്ലേ ചെയ്യില്ലേ വാട്സപ്പ്? കുറെ ഇൻസ്ട്രുമെന്റ്സും ഒപ്പം കൊച്ചി എഫ് എം റെയിൻബോ ടീമിന് ആൻഡ് പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം ശീതൽ സജീഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, ഞാൻ വനജ. എനിക്ക് ഗസൽ മൂവിയിലെ വടക്ക് നിന്ന് പാറി വന്ന ആ ഗാനം വെച്ചു തരാമോ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സപ്പ് വാട്സപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ, നമസ്കാരം, ഞാൻ നോർത്ത് പെറൂരിൽ നിന്ന് സിനി. എനിക്ക് മിൻസാരക്കണ്ണ എന്ന മൂവിയിലെ ഉൻ പേർ സ്വല്ല എന്ന സോങ് ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഗുഡ് മോർണിംഗ്, ഐ എം സിമി, പ്ലേ സീതാരാമ മൂവി സോങ് ഡെഡിക്കേറ്റ് മൈ ഹസ്ബൻഡ് ബാലു. ഓക്കെ, പിന്നെ ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ഞാൻ മനു രാമപുരം. ഇന്ന് നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്യലൂടെ ഒരുപാട് നല്ല ഗാനങ്ങൾക്ക് ലഭിച്ചു തന്ന മിഷ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ദ്രപ്രസ്ഥ മൂവിയിലെ തങ്കത്തിങ്കൾ വെച്ചു തരില്ലേ, തരണോട്ടോ തരുമെന്ന പ്രതീക്ഷയോടെ ആണ് അയച്ചിരിക്കുന്നത്. മനു രാമപുരമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ.
0: ഓക്കെ, ഹായ് വാട്സപ്പ്, ഞാൻ ദിവ്യ മോബിഷ്. ഇന്ന് എന്റെ ഹസ്ബൻഡ് മോബിഷിന്റെ പിറന്നാളാണ്. നേരം മൂവിയിലെ വാതിൽ
1: മെല്ലെ തുറന്നൊരു നാൾ
0: ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കോഴിക്കോടിന്റെ തെരുവീഥികളിൽ എവിടെയോ ഗുഡ്സ് വെഹിക്കിൾ ഓടിച്ച് വട്ടായ എന്റെ റിജിമോന് വേണ്ടിയിട്ട് ഈ തിങ്കളും പൂക്കളും എന്നും അവൻ കൂടെ ഉണ്ടെങ്കിൽ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് പറഞ്ഞിട്ട് സനീഷേട്ടൻ പെരുമ്പടപ്പിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഹായ് റെയിൻബോ, നമസ്കാരം, ഞാൻ സുമിത, കൊടുങ്ങല്ലൂർ. എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇപ്പോഴും മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കും, പക്ഷേ അയക്കാറില്ല. ഇന്ന് നമ്പർ തപ്പി അയക്കാമെന്ന് കരുതി, കാരണം രാജൻചേട്ടൻ ഉള്ളത് കൊണ്ട് വലിയ ഭയങ്കര ഫാനാണെന്നൊക്കെ പറയും. ഇത് രാവിലെ കേട്ടപ്പോൾ വാട്സപ്പിൽ അയക്കാമെന്ന് കരുതി. അവതരണ ശരി വളരെ മികച്ചതാണ്, പാട്ടിന് വേണ്ടിയല്ല, എല്ലാ നന്മകളും വന്നു ചേരട്ടെ എന്നാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ വാട്സപ്പ്, മിനി മുകുന്ദൻ അങ്കമാലിയാണ് കേട്ടുകൊണ്ട് കൂടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുവിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരണം. അതുപോലെ വാട്സപ്പ്, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? മധുരം ജീവാമൃത ബിന്ദു ചിത്രം മണിചിത്ര താഴ് സീന ബിനു പെരുവ. എന്തായാലും വാട്സപ്പ് പിന്നെ പാർട്സ് ആയിട്ടോ, കുഴപ്പമില്ല,
0: മാറ്റി.
1: എന്റെ ഓക്കെ,
0: എന്റെ പേര് നസീറ, എറണാകുളം പള്ളുരുത്തി എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എനിക്കൊരു സോങ് വേണം. സൂര്യവംശം ഫിലിമിലെ റോസാപ്പു ചിന്ന റോസാപ്പു എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ഉഷസൻ രാജൻ, പ്ലീസ് പ്ലേ ദോ ദിൽ മിൽ രഹേ ഹേ എന്ന ഒരു ഗാനം ഫിലിം പർദേസ് ഡെഡിക്കേറ്റ് ടു മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ്
1: ജിഷ ജോൺസൺ അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഒരു പാട്ടിടാമോ? ബാലനിലെ എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിരുന്നത്, ഷാജി വരാപ്പുഴയിൽ നിന്നാണ്. അതുപോലെ ഗുഡ് മോർണിംഗ് ഉഷസ് ജി, രാജൻ ജി കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ഫൗസിയ മൻസൂർ പാട്ട് ചോദിച്ച് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല എന്നാണ് വളരെ സന്തോഷം. ഹായ് ഗുഡ് മോർണിംഗ്, ഇഷ്ടമാണ് നൂറുവട്ടം പൊന്നും പൂവും സഫൽ ആലപ്പുഴ. ഒരു ഇമ്പോസിഷൻ പോലെ ഇങ്ങനെ എഴുതി അയച്ചിട്ടുണ്ട്. അതെ, ഗുഡ് മോർണിംഗ് ഡി എസ്, പ്ലീസ് പ്ലേ തമിഴ് സോങ് ചിന്ന ചിന്ന വനക്കൊയിൽ വന്നക്കൊയിൽ ഫിലിം മൗനരാഗം.
0: ഏഴാം കടലിൽ നക്കര എന്ന സിനിമയിലെ ഗാനത്തിന് വേണ്ടിയിട്ട്
1: ചോദിച്ചിട്ടുണ്ട്, സുർലോക ജലധാര ഒഴുകി ഒഴുകി.

0: റെയിൻബോ അർജയമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മിനി റെജി തിരുവല്ലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം അത്രയും വരെ മെസ്സേജുകൾ അവിടെ നിൽക്കട്ടെ അല്ലേ. നമുക്ക് ഇനി ബാക്കി പാട്ടുകൾക്ക് ശേഷം
1: പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ വാട്സ്ആപ്പ്.

0: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സ്ആപ്പ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ
1: മെസ്സേജുകൾ നമുക്ക് ഒരുപാട് ബാക്കിയുണ്ട്. ഗുഡ് മോർണിംഗ്, ഞാൻ സുനിൽ പി പടിപ്പുര. ഒരു കൂട്ടുകാരൻ ഇന്ന് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പേര് ഷിജു. രസതന്ത്ര മൂവിയിലെ പൊന്നാമണി പാഠം സോങ് വെച്ച് തരാമോ, സോങ് കേൾപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ രണ്ടുപേർക്കും ശുഭദിനം ആശംസിക്കുന്നു എന്നാണ് സുനിൽ അയച്ചിരിക്കുന്നത്. ഹലോ പ്രിയ വാട്സ്ആപ്പ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനു വേണ്ടിയും ദേശാടനം എന്ന സിനിമയിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ള പാട്ട് തരുമോ. ഞാൻ ഉദയം പേരൂരിൽ നിന്ന് സുരേഷാണ്. അതുപോലെ ഇനി മിനി മുഹമ്മദ് ആലുവ എനിക്ക് നേരം പുലരുമ്പോൾ എന്ന സിനിമയിലെ എന്റെ മൺവീണയിൽ ഒരു പാട്ട് വെച്ചു തരുമോ. ഹായ് വാട്സ്ആപ്പ്, ഞാൻ സുമ രാജേന്ദ്രൻ, കോതമംഗലം തൃക്കാര്യൂർ. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിനായിട്ടൊരു പാട്ട് തരില്ലെന്നറിയാം, ഒരു ഹായെങ്കിലും തരാമോ ഈശ്വര, അത് വല്ലാത്തൊരു ഇതായി പോയി. ഹായ് വാട്സ്ആപ്പ്, സുഖം. എന്റെ പേര് ഇന്ദ്രജിത്, ഞാൻ ഇടുക്കി കാന്തല്ലൂരിൽ നിന്നാണ്. എന്റെ വൈഫിന് പിറന്നാളായിരുന്നു ഇന്നലെ. പേര് അശ്വതി. ഇന്ദ്രജിത്, അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമോ. എന്റെ മക്കളുടെ പേര് അയന, ആവണി, അക്ഷര, അവന്തിക, അശ്വനി. ഇപ്പൊ എന്തായാലും ബിലേറ്റഡ് വിഷസ് അറിയിക്കുന്നു. റെയിൻബോ പിറന്നാളുകാരിക്കട്ടോ.
0: ഹായ് രാജൻ, ഉഷസ് ജി, ഗുഡ് മോർണിംഗ്. മേൽവിലാസം ശരിയാണ് എന്ന സിനിമയിലെ താഴ്വാരം കുങ്കുമ ചോപ്പിട്ട സായന്തനം ഈ ഗാനം കേൾപ്പിക്കാമോ? ദാസ് ഷൊർണൂരിൽ നിന്നാണ്, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് മാഗി ജോർജ്.
1: അതെ, പാട്ടുകൾ കേട്ട് കൂടെയുണ്ടെന്ന് മാത്രമാണ് മെസ്സേജ്. അതുപോലെ ഹലോ വാട്സ്ആപ്പ്, ഗുഡ് മോർണിംഗ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? സോങ് പാത്ത് മുതൽ നാനേ, മൂവി വേട്ടയുടെ വിളയാട്. സിമി ഫിജിയാണ് പെരുമ്പടപ്പിൽ നിന്ന് അയച്ചിരിക്കുന്ന. ഡെഡിക്കേറ്റ് ടു ഓൾ ലിസണേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, ഗോളാന്തര വാർത്തയിലെ പൊന്നമ്പിളി കാത്തു നിൽക്കും കുന്നിൻ ചെരുവിൽ. എല്ലാ റെയിൻബോ അർജീസിനും വേണ്ടിയിട്ട് ഫ്രണ്ട്സിനും വേണ്ടി ആശാ ബാബുരാജാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് രജൻ ആൻഡ് ഉഷസ്, പ്ലീസ് പ്ലേ ദ സോങ് ഉയിരിൻ ഉയരെ ഫ്രം ദ മൂവി താണ്ഡവം. ഡെഡിക്കേറ്റ് ടു മീ തന്നെ സൽമ ജമാലുദ്ദീൻ ഇടയിക്കുന്നത് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഗുഡ് മോർണിംഗ് രാജൻ, ഉഷസ്, ഫിലിം മോസം
1: സോങ് തുക്കുർ അതുപോലെ ഹായ് ഗിരി ഫ്രം പത്തനംതിട്ട, ഞാൻ വണ്ടി ഓടിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രോഗ്രാം കേൾക്കുന്നത്. മനസ്സിന് നല്ല ഫ്രഷ്നസ് തരുന്ന ഒരു നല്ല മലയാളം പാട്ട് പ്ലേ ചെയ്യാമോ? താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: എല്ലാം നല്ല നല്ല പാട്ടുകളാണ്, കേൾക്കാൻ ഇഷ്ടമുള്ള ഗാനങ്ങൾ തന്നെയാണ്.
1: അതുപോലെ റംസീന പറയുന്നു ഗുഡ് മോർണിംഗ്,
0: എടവനക്കാട് നിന്നാണ്. ഞങ്ങൾക്ക് യൂത്ത് ഫിലിം അതിലെ സോങ് വെച്ച് തരുമോ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് സോങ് ഒന്നും കിട്ടിയില്ല, ഈ പ്രാവശ്യം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്.
1: ഏ മഞ്ച ബലൂൺ, നീ സൂപ്പർ സലൂൺ, എന്താണ് എവിടി കൂളിംഗ് വാട്ടർ മെലൺ, ഫുൾ ഫോം പാട്ടിനെ ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? എന്തായാലും ഈ സോങ് വെച്ച് തരണേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: പറമ്പിൽ ആൺവീട് എന്ന സിനിമയിലെ തുമ്പയും തുളസിയും അതിലെയാണോ?
1: അല്ല, അത് നമുക്ക് മേഘത്തിലല്ലേ.
0: പിന്നെ പെരുമ്പാവൂരിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കീഴിലത്ത് നിന്ന് സിന്ധുവാണ്, പാട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല, കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം. പിന്നെ ആരാണ്, ഒരു ഹിന്ദി ഗാനം വേണം ബോഡി ഗാർഡ് മൂവിയിലെ തേരി മേരി സോങ്, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേഷ് കടക്കരപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും സുഖമാണോ?
1: സൂപ്പറായിരിക്കും. കിരൺ അവിടെ പോയി ചോദിച്ചിട്ടുണ്ട്, വാട്സാപ്പിൽ കാണുന്നില്ലല്ലോ.
0: മാമ്പ്രയിൽ നിന്ന്
1: സിന്ധു നാരായണനാണ്. എന്തായാലും കിരണോട് അന്വേഷണം പറയാട്ടോ. അപ്പോ അങ്ങനെയൊക്കെയാണ് മെസ്സേജ്.
0: ഒത്തിരി ഒത്തിരി മെസ്സേജിൽ വന്നു, നമ്മൾ എല്ലാം വായിച്ചു അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നും പാട്ടുകൾ കിട്ടിയിട്ടില്ല, എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മംഗ്ലീഷ് ആയിട്ട് എഴുതുമ്പോ പലതും നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് പ്രത്യേകം ഒരു മെസ്സേജ് ഉണ്ട്, അതിനുള്ള മറുപടിയാണ് കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോ ഏകദേശത്തെ ഇത് ഇന്നത്തെ ഗുണനിലവാരം എന്നൊക്കെ പറഞ്ഞതല്ലേ. വാട്സപ്പിലുള്ള മെസ്സേജുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പരമാവധി പാട്ടുകൾ വയ്ക്കാനുള്ള ശ്രമം നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്.
0: എല്ലാവരുടെ മെസ്സേജുകൾ നമുക്ക് വായിക്കണമല്ലോ. ചിലവർ പറയണ്ടല്ലോ ഒരു ഹായ് എങ്കിലും.
1: എന്തായാലും ആരും പരിഭവം ഒന്നും വയ്ക്കരുത് എന്ന് വളരെ വേദനയോടെ വിഷമം.

0: എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇനി വോയിസ് യുവർ ചോയ്സ് ആണ്, അതിനുശേഷം യുവർ ചോയ്സ്
1: ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇഷ്ട കാര്യങ്ങൾ ചോദിക്കാം,
0: ലൈവ് ആയിട്ട് വിളിച്ച് ചോദിക്കാം, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്
1: നമുക്ക്. അവിടെ അതിനു വേണ്ടിയിട്ടാണ് ഉഷസ് ഇവിടെ ഇരിക്കുന്നത്.
0: അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി.
1: യെസ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമായതായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കിയതായി മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1st ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വി എസിന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ ഇന്ന് ചർച്ച നടത്തും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം 6 കൌൺസിലർമാർക്കും വിപ്പ് നൽകി. സിക്കിമിലെ നംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നാംചി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്.
0: ന്യൂസ് റെയിൻബോ.
2: News, views, entertainment. This is Rainbow FM 107.5. Musically yours.

ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണല്ലേ. ലക്ഷ്യങ്ങളിലേക്ക് ഒരു പടി കൂടി അടുക്കാൻ നമുക്ക് കിട്ടുന്ന അവസരമാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെയും പുഞ്ചിരിയോടുകൂടി വരവേൽക്കാം. മനസ്സിലെപ്പോഴും സന്തോഷവും മുഖത്തെ നല്ലൊരു പുഞ്ചിരിയും കാത്തുസൂക്ഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വോയിസ് യുവർ ചോയ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായുള്ള വിഷസും ഡെഡിക്കേഷൻസും ഇഷ്ടഗാനങ്ങളും നിങ്ങളുടെ ശബ്ദത്തിൽ അറിയിക്കാനുള്ള സമയമാണിത്. റെയിൻബോയിലിത് വോയിസ് യുവർ ചോയ്സിന്റെ സമയമാണ്. അങ്ങനെ വോയിസ് യുവർ ചോയ്സ് ിലേക്ക് നമുക്ക് കുറച്ച് വോയിസ് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. ആ വോയിസ് മെസ്സേജുകളിലേക്കും അവരുടെ ഇഷ്ടഗാനങ്ങളിലേക്കും പോകാം. കേട്ടുകൊണ്ടിരിക്കൂ, ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 വോയിസ് യുവർ ചോയ്സ്.

ഞാൻ സാജിത ഗഫൂർ. വോയിസ് യുവർ ചോയ്സിലൂടെ എന്നും എപ്പോഴും സിനിമയിലെ മലർവാക കൊമ്പത്ത് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുവാനായി ആഗ്രഹിക്കുന്നു. അത് ഞാനെൻ്റെ സുഹൃത്ത്, ആകാശവാണിയിലൂടെ ലഭിച്ച സുഹൃത്ത് ഫൗസിയ മൻസൂറിനായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹലോ, എൻ്റെ പേര് ശ്രീലക്ഷ്മി സിജു. ഞാൻ തൈക്കോടത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ അനിയത്തി നൈനികയുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 24. നൈനികയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പൂക്കാലം വരവായി എന്ന സിനിമയിലെ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു എന്ന ഗാനം റെയിൻബോ FMലൂടെ വെച്ച് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.

നമസ്കാരം, എൻ്റെ പേര് മിനി ഉണ്ണികൃഷ്ണൻ. ഞാൻ ചളിക്കവട്ടത്ത് നിന്നാണ് വിളിക്കുന്നത്. റെയിൻബോ എഫ് എം ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ജൂലൈ 18-ാം തീയതി എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. നിഹാരിക എന്നാണ് അവളുടെ പേര്. ഞാൻ ഈ പാട്ട് അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ട് ഞാൻ പാടിത്തരാം. രാരി

0: പേര് ദിവാകരൻ. എന്റെ പേര് നിഷ.
1: ഓക്കെ. അപ്പൊ കൊറേ നാളായോ ഇവിടെ വന്നിട്ട്?
0: അവിടെ ഒരു വർഷമായിട്ട് വന്നിട്ടുണ്ട്. ഒരു വർഷമായി
1: ആണോ? ഓക്കെ. അപ്പൊ നിഷയുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെയാണോ?
0: എന്റെ സ്വന്തം സ്ഥലം പെരുമ്പാവൂര്.
1: ഓക്കെ.
0: പിന്നെ എനിക്ക് 3 മക്കളുണ്ട്. 3 പെൺകുട്ടികളാണ്. പിന്നെ അവര് ജോലിയൊക്കെ ചെയ്യുന്നു. പിന്നെ അച്ഛൻ്റെ ഉണ്ട്. അതും കൂലിപ്പണിയാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു.
1: തിരിച്ചും ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: പരിപാടികളെല്ലാം നല്ല പരിപാടികളാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അതേ പാട്ടൊക്കെ കേൾക്കുമ്പോഴും നല്ല ഇതൊക്കെയാണ്.
1: ആണോ? ഓക്കെ. പഴയ പാട്ടെന്ന് പറയുമ്പോ പഴയ പാട്ടിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? അമ്മക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് അറിയോ?
0: നമ്മുടെ ജാനകിയമ്മയുടെ പാട്ട് മതി.
1: ജാനകിയമ്മയുടെ പാട്ടുകൾ ഏതെങ്കിലും അല്ലെ?
0: ജാനകിയമ്മയുടെ പാട്ട് ഏതായാലും കുഴപ്പമില്ല.
1: ഓക്കെ. അപ്പൊ ഈ ഒരു പാട്ടിന് ശേഷം നമുക്ക് ജാനകിയമ്മയുടെ ഒരു പാട്ടിടാം കേട്ടോ.
0: ഓക്കെ.
1: താങ്ക് യു.
0: ഓക്കെ.

0: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ.
1: ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു.
0: കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയല്ലോ അല്ലേ?
1: കിട്ടി.
0: ഓക്കേ, ഇതാരാണ്?
1: എന്റെ പേര് ലീലാധരൻ.
0: ആ, ഒരുപാട് നാളായോ പെൻഷൻ ആയിട്ട്?
1: 17 വർഷമായി.
0: ആണോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു സർവീസ് കാലത്തെ ആ നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല ഓർമ്മകളും എന്തെങ്കിലും ഉണ്ടോ?
1: നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ, എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. നമുക്ക് അതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ച് മുന്നേറാനുമായിട്ടൊക്കെ ഉള്ള പ്രാക്ടീസ് ഉണ്ടായി. അങ്ങനെ സർവീസ് കാലം പഠിക്കൊന്നും കൂടാതെ പോരാൻ കഴിഞ്ഞു.
0: സർവീസിലുണ്ടായിരുന്നവരെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇപ്പോഴും?
1: ഒരു ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്, 90 പേരുണ്ട് എറണാകുളം ജില്ലയിൽ. റിട്ടയർ ചെയ്താളു, കോടതിയിൽ നിന്ന് മാത്രം റിട്ടയർ ചെയ്താളു. അതില് കൊറേ പേരൊക്കെ മിക്കവാറൊക്കെ വിളിക്കാറുണ്ട്, ഫോൺ വഴി വിളിക്കാറുണ്ട്, അങ്ങനെ ബന്ധപ്പെടാറുണ്ട് മിക്കവാറും ആളുകളെ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്.
0: മക്കളൊക്കെ കൂടെ ഉണ്ടോ?
1: മക്കള്, മകൻ എന്റെ കൂടെ ഉണ്ട്, മകള് വിവാഹിച്ചു.
0: ഓക്കെ, അവരുടെ പേരെന്തൊക്കെയാണ്?
1: ഭാര്യയുടെ പേര് രമണി, മകന്റെ പേര് രാജേഷ്, മകളുടെ പേര് രാജിമോൾ.
0: രാജിമോൾ?
1: അയാളൊരു അധ്യാപികയാണ്, അയാൾക്കൊരു കുട്ടിയുണ്ട്.
0: ഓക്കെ.
1: നിരഞ്ജന.
0: നിരഞ്ജന, ഓക്കെ. നല്ല നല്ല പേരുകളാണല്ലോ.
1: അയാള് UKG പഠിക്കും.
0: ഓക്കെ. അപ്പൊ എന്തായാലും
1: ഭർത്താവിന്റെ പേര്, മകളുടെ ഭർത്താവിന്റെ പേര് സുബീഷ്.
0: ഓക്കെ. ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് ഞാൻ ആവശ്യപ്പെട്ട പാട്ട് അവിടെ കണ്ടില്ല. ഒരു ദോസ്ത് എന്ന് പറഞ്ഞൊരു ഹിന്ദി പടം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കണ്ട ഹിന്ദി സിനിമയാണ് തോപ്പുംപടി പട്ടയത്താ.

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആന്റ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ യുഎസ് മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും യുഎസ് കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ പി വി സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാടക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ

सखी सहेली।

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവർ സന്ദർശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. എല്ലാ മേഖലകളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ കൊച്ചിയിൽ നിർവഹിക്കും. അൺഎയ്ഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവന ബത്ത, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഓണ അവധിക്കാലത്ത് ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ സർവീസുമായി ഐ ആർ സി ടി സി ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ ഓഗസ്റ്റ് 22 കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷവിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയി ആദ്യ റൌണ്ടിൽ പുറത്തായി. വാർത്തകൾ അവസാനിച്ചു.
0: ന്യൂസ് റെയിൻബോ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗുഡ് ഈവനിംഗ് എവരി വൺ. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8:43 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം
1: രേഷ്മ.
0: അപ്പം രേഷ്മയും പ്രതീഷ് ശേഖരെന്നും നിങ്ങളോടൊപ്പം എത്തിയിരിക്കുമ്പോൾ നമ്മൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ആദ്യം തന്നെ ഡ്രൈവിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നേരെ പോകുന്നൊരു ഭാഗമാണ്.

0: ഉണ്ടല്ലോ നമ്മുടെ വാഴക്കാല, കാക്കനാടിൽ നിന്ന് തിരിഞ്ഞ് വാഴക്കാലേക്ക് പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും നല്ല ട്രാഫിക് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളിലും വന്നിട്ട് ഒരു ചെറിയ വഴിയാണ്, മെട്രോയുടെ പണി നടക്കുന്ന കാരണം നല്ല ട്രാഫിക് ആണ്. അത് ഒന്ന് രണ്ട് പേര് മെസ്സേജും അയച്ച് പറഞ്ഞിട്ടുണ്ട് തിരിച്ചതിന്റെ തിരഞ്ഞിട്ട്. അപ്പം അത് അതുവഴി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, രാവിലെ ഞാൻ ഒരു സിനിമയ്ക്ക് പോയി, അത് വേറെ നല്ലൊരു വാർത്ത കണ്ടിട്ട് പോയതാണ്. തിരിച്ചതിനെ സംബന്ധിച്ചാല് അദ്ദേഹം ക്രിസ്റ്റഫർ നോളൻ ഒരു 3 വർഷത്തേക്ക് സിനിമയിലേക്ക് വരുന്നില്ല, റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ആ സിനിമയുടെ കഷ്ടപ്പാട് അത്രയുണ്ടെന്ന് പറഞ്ഞിട്ട്
1: എത്ര വർഷമായി ഇപ്പൊ ഷൂട്ട്
0: ആ തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ ദ ഒഡീസി എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയി. എനിക്കൊന്നും കണ്ടെന്ന് തോന്നുന്നില്ല രേഷ്മി, എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക്.
1: എവിടെയാ സിനിമ കണ്ടത്?
0: ഞാൻ വനിതാ തിയേറ്ററിലാ കണ്ടത്,
1: ഞാൻ എം സിനിമാസിലാ കണ്ടത്. രണ്ട് സ്ഥലത്താണ് സൗണ്ട്
0: ക്വാളിറ്റി ഉള്ളത്. അപ്പൊ ഭയങ്കര രീതിയിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം പുള്ളി ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഒന്ന് കാണാൻ വേണ്ടി പറ്റി നമുക്ക്.
1: മ്യൂസിക് ഒക്കെ വേറെ ലെവൽ.
0: അതെ അതെ അതെ. കാരണം അതുമല്ല, നമുക്ക് പല ഭാഗങ്ങളിലും, ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് നിന്നിട്ട് പല ഭാഗങ്ങളിലും അതിന്റെ സെക്കൻഡ് ഹാഫിലെ പല ഭാഗങ്ങളിലും ഒക്കെ ആ ക്ലൈമാക്സിനോട് വേർഡ്സേ കയ്യടി ആൾക്കാർ കൊടുക്കുന്നത് മലയാളികൾ കൊടുക്കുന്നത്
1: ചുരുക്ക സിനിമകൾക്ക് കയ്യടി
0: അങ്ങനെ കിട്ടാറുള്ളൂ.
1: എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മൂവീസിനൊക്കെ
0: വളരെ കുറവാണ്.
1: ഞാൻ ഇടയ്ക്ക് ഒരു ഡയലോഗ് കേട്ടപ്പോ തന്നെ കയ്യടിച്ചു.
0: ചില രംഗങ്ങൾ ആക്ഷൻ സീൻസ് ഒക്കെ കാണുമ്പോൾ അവിടെ ടകെ ടകെ അത് വേണം എന്നുള്ള സംഭവത്തിനകത്ത് എനിക്കൊന്ന് പ്രേക്ഷകരും കൂടി പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു.
1: തീർച്ചയായിട്ടും. പിന്നെ നോളന്റെ സിനിമ എന്ന് പറഞ്ഞ എന്തായാലും കുറെ ഏറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അതില്. അതിന്റെ കൂടെ അത് എന്തായാലും മീറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ കാണാത്തവരുണ്ടാവുമല്ലോ, അതുകൊണ്ട്
0: നമ്മൾ അതിനെപ്പറ്റി വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല.
1: എനിക്ക് ഞാൻ കൈയടിച്ച ഡയലോഗ് എന്താണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള എഴുത്ത് എനിക്ക്.
0: ഞാൻ ആ ഒരു എഴുത്തിനപ്പുറം അതിനകത്ത് അദ്ദേഹം ഒരു ഞാൻ പറയുന്നില്ല ഹൈദ്യാഭ്യാസ പ്രകടനമൊക്കെ കാണിക്കുന്ന രണ്ട് രംഗത്തില് ഇത് വേണമായിരുന്നു എന്നുള്ള തോന്നുന്ന രീതിയിൽ വരുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു റിവ്യൂ ഒന്നും പറഞ്ഞു നമ്മൾ ആശ്വസിക്കില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ഒ ടി ടിയിൽ ഒരു പടം ഇടയ്ക്ക് വന്നായിരുന്നു, അതിരടി എന്ന്
1: പറഞ്ഞിട്ട്
0: ഒ ടി ടിയിൽ വന്നിട്ട്. പക്ഷെ അതിനു മുമ്പ് പലപ്പോഴും അതിലൊരു പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ച് ഇതെന്താണ് ഈ പാട്ട്, അത് ചിലപ്പോ ഇനി അങ്ങനെ അത്ര ഇഷ്ടപ്പെടാത്ത സംഭവം. പക്ഷെ ഒ ടി ടിയിൽ കൂടി വീണ്ടും ആ പടം കണ്ടപ്പോഴേ ആ പാട്ട് ഭയങ്കരമായിട്ട് കേച്ചിക്ക് വന്നു.
1: അതെ, എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു മിഡ് വരെ നമ്മൾ വിചാരിക്കുക ആ പാട്ട് അത് അങ്ങനെ തന്നെ പാടുന്ന വെറുതെ അങ്ങനത്തെ ഒരു പാട്ടാന്ന് വിചാരിക്കും. പക്ഷെ ഫൈനലിനോട് അടുക്കുമ്പോ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ്
0: ക്ലൈമാക്സ് വേറെ ലെവല ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ എന്തായാലും അതിരടിയിലെ ആ ഒരു പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി അതിരടിയിലെ ആ മനോഹരകരമായ ഇതാണ്.

0: വെൽക്കം ബാക്ക് ടു വോണ്ട് ടു ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ അടിപൊളി ഗാനം അല്ലേ? വീണ്ടും നമ്മൾ അത് പറഞ്ഞിട്ട് പാട്ട് തന്നെ വെച്ചപ്പോഴേക്കും എന്തായാലും അമ്മ പതിപ്പ് എന്തായാലും ടൊവിനോ ആ രംഗത്ത് വരുമ്പോഴേക്കും വേറൊരു ലെവല് തന്നെയാണ് ആ ഒരു സംഭവത്തിനകത്ത്. ആ കഥാപാത്രവും എനിക്ക് തോന്നുന്നു ടൊവിയുടെ ഒരു സ്പെഷ്യൽ കഥാപാത്രം തന്നെയായിരുന്നു. തിരിച്ച് അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കുമാണ് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ ഇപ്പം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വിജയുടെ ദളപതി വിജയുടെ ജനനായകൻ റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഒരു ദിവസം കൂടി കഴിഞ്ഞാല് ജൂലൈ 23 ആ പടം റിലീസ് ആവുകയാണ്. എനിക്കും ജനുവരിയിൽ റിലീസ് ആവാൻ വേണ്ടിയിരുന്ന പടമാണ്,
1: പൊങ്കൽ റിലീസായിട്ട്
0: അനൗൺസ് ചെയ്തതാണ്. അതിന്റെ തിരഞ്ഞെടുത്ത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഒരു പടം. അപ്പം എച്ച് വിനോദ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഇത് ആഘോഷിക്കപ്പെട്ടത് ദളപതി വിജയുടെ ലാസ്റ്റ് പടം എന്നുള്ള സംഭവത്തിലായിരുന്നു.
1: ഇപ്പൊ
0: അതെ, ചീഫ് മിനിസ്റ്റർ വിജയുടെ ആദ്യത്തെ പടം എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രേഷൻ തന്നെയാണ് അല്ലേ? അപ്പം അവിടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നു. അപ്പം എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും ആഘോഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സിനിമ റിലീസ് നടക്കുന്നു.
1: നേരത്തെ റിലീസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹൈപ്പ് കിട്ടില്ല.
0: അതെ അതെ, കാരണം ഇത്രയും ഇതായിട്ട്, കാരണം ലാസ്റ്റ് മൂവി, പിന്നെ ഈ ചീഫ് മിനിസ്റ്റർ ആവുമ്പോഴേ പിന്നെ
1: ഇതിന് എന്തൊക്കെയോ
0: മൊത്തത്തിൽ കറക്റ്റ്. അതെ, അപ്പൊ എന്തായിരുന്നാലും ആഘോഷത്തിന് നമ്മളും കൂടി കൂട്ടുകൂടി ജനനായകനിലെ ഒരു പാട്ട് അനിരുദ്ധ് രവിചന്ദ്രൻ എന്തായാലും മ്യൂസിക് ചെയ്ത മനോഹരമായ ഒരു ഗാനം ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക്.

വെൽക്കം ബാക്ക് ടു വോണ്ട് ടു ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 23:03. അപ്പോൾ എല്ലാ ശ്രോതാക്കളും ചോദിക്കുന്ന കാര്യമാണ്, രേഷ്മ പ്രതീക്ഷ എവിടെയാണ് ഗെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അങ്ങനെയല്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. സാധാരണ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്, വളരെ ഈസിയാണ് ആക്ച്വലി, വേറെ ഒന്നുമില്ല. എന്ത് ചോദിച്ചാലും നിങ്ങളത് ജനറൽ നോളജ് ഒന്നുമല്ല ചോദിക്കാൻ പോകുന്നത്, സാധാരണ ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ നിങ്ങളോട് ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ പേരാണ് പറയേണ്ടത്. രണ്ടാമത് ചോദ്യം ചോദിക്കുമ്പോഴേക്കും എന്താണ് ചോദ്യം ചോദിക്കുന്നത് അതിന് നിങ്ങൾ ആദ്യത്തിന്റെ ഉത്തരം തരണം, മൂന്നാമത്തതിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തരണം. അപ്പൊ ജനറൽ നോളജ് ഒന്നുമല്ല ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേര്, കുടുംബകാര്യങ്ങൾ, എവിടെ ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള സിമ്പിൾ കാര്യങ്ങൾ. പക്ഷെ ആദ്യം എന്ത് ചോദിച്ചാലും നിങ്ങളുടെ പേരായിരിക്കും പറയണത്. എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങളുടെ പേരാണ് ആൻസർ. രണ്ടാമത്തെ ഉത്തരം ആദ്യത്തേത്. അപ്പോ എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കളും

0: ൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ പേര്, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തിന്റെ ആൻസർ, മൂന്നാമത്തേത് രണ്ടാമത്തേന്റെ ആൻസർ.
1: നമുക്ക് വേണമെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്കാം.
0: അതായത് ഞാൻ ചോദിക്കാം, വേണ്ട വേണ്ട, ആദ്യത്തെ വിവാഹമ്പോഴേക്കും ഞാൻ വേണ്ട, അത് വേണ്ട, അവരോട് തന്നെ ചോദിക്കാം, അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, അവർ വിളിച്ചോളും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
1: 0484-242-8101 ആണ്. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ, 0484-242-8101.
0: അപ്പൊ നിങ്ങളുടെ കോളുകൾക്കായി നമ്മൾ വെയിറ്റ് ചെയ്യും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിക്കുക. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഗാനം വെച്ചുതരാം. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ബിജു മേനോൻ പടം അവരാജൻ ആൻഡ് സൺസിലെ സി ശ്രീരാമം സബാ ടോമി പാടിയ ചുരുൾമുടിച്ചുരുളു എന്നുള്ള ഗാനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മ്യൂസിക്കിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിം സെക്ഷന്റെ കാര്യമായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു കോളർ ഇപ്പോൾ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണിത്?
1: ഹലോ
0: ഹലോ,
1: ഹലോ
2: ഹലോ മാഡം, നമസ്കാരം.
1: ഹലോ, നമസ്കാരം, ആരാണ്?
2: പള്ളുരുത്തി ബഷീറാണ് വിളിക്കുന്നത്. ബഷീർത്തി
1: ബഷീർ ചേട്ടൻ, ഓക്കെ, പള്ളുരുത്തി നിന്നല്ലേ വിളിക്കുന്നത്? ഗെയിം കേട്ടായിരുന്നോ? എന്താണെന്ന്?
2: ഗെയിം കേട്ടായിരുന്നു.
1: കേട്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പ്, ഗെയിമിന് മുമ്പ് ചോദിക്കട്ടെ, എന്ത് ചെയ്യുന്നു?
2: വെറുതെ ഇരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
2: ആരുമില്ല, ഒറ്റക്കാണ് മാഡം.
0: ഒറ്റയ്ക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ശ്രോതാവും കൂടിയാണല്ലേ?
2: രാവിലെ തൊട്ട് വൈകുന്നേരം വരെ.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായിരുന്നാലും നമ്മളോടൊപ്പം കൂട്ടിന് എന്തെങ്കിലും ചേട്ടനുണ്ടല്ലോ, എൻ്റെ അതിന് വലിയ സന്തോഷം. അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് ഇറങ്ങാൻ, കൊച്ചു ഗെയിമാണ്. അപ്പം ആദ്യം ചോദിക്കുന്നതിന് ചേട്ടന്റെ പേര് പറയുക, ബാക്കി രണ്ടാമത് ചോദിക്കുന്നതിന് ആദ്യത്തിന്റെ ഉത്തരം. അങ്ങനെയാണ് കളിക്കേണ്ടത്. റെഡിയാണല്ലോ അല്ലേ? അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇഷ്ടപ്പെട്ട സിനിമാ നടൻ?
2: എന്റെ പേര് ബഷീർ.
0: ഓ, പി എ ബഷീർ ആണ് ഇഷ്ടപ്പെട്ട സിനിമാ നടൻ. ഓക്കെ, ഇഷ്ടപ്പെട്ട ഫുഡ്?
2: മമ്മൂട്ടി.
0: ഇഷ്ടപ്പെട്ട ഫുഡ് മമ്മൂട്ടിയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട അഭിനേത്രി?
2: ചോറും മീൻകറി.
0: ചോറും മീൻകറിയാണ് ഇഷ്ടപ്പെട്ട അഭിനേത്രി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ പഠിച്ച സ്കൂളിന്റെ പേര്? പഠിച്ച സ്കൂളിന്റെ പേര്? പഠിച്ച ലക്ഷ്മി. ആ, ലക്ഷ്മിയാണ്. ലക്ഷ്മി പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. ഓക്കെ, ശരി. ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തിരിച്ചെത്തിരുന്നിട്ട്. എവിടെയാണ് താമസിക്കുന്നത്? പള്ളുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിൽ. എന്തായാലും കുറച്ച് സമയം കൊണ്ട് എല്ലാം കൂടി ഏകദേശം ഇതായിട്ട് പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മിയെ കൊണ്ടുവന്നത് വളരെയധികം അടിപൊളിയായിരുന്നു കേട്ടോ. അത് മതി, ലക്ഷ്മി ദുർഗ്ഗയുടെ നടിയും ഉണ്ടല്ലോ ഇതിന്റെ അതിർത്തിട്ട്. അപ്പൊ അത് കളക്ട് ആയല്ലോ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കാം, നോക്കട്ടെ ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന്. പറഞ്ഞു പറഞ്ഞു കേട്ടോ. ഓക്കെ, ഓക്കെ. മോന്റെ പേരെന്താണ്?
2: ആസിഫ് അലി.
0: ആസിഫ് അലി. ഓക്കെ ഓക്കെ. അപ്പൊ മോനാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഹലോ
1: ഹലോ
0: ഹലോ,
1: കേൾക്കാമോ?
0: പറയു ചേട്ടാ, എന്താ പറയാൻ വേണ്ടി വന്നേ?
2: ഓക്കെ
0: ഓക്കെ ഓക്കെ.
1: മകൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? നമുക്ക് പറയുന്നത് കേൾക്കുന്നില്ല. റേഡിയോയുടെ അടുത്താണോ ഇരിക്കുന്നേ?
0: അല്ല, എന്തോ അവിടെ എന്തോ എനിക്കെന്തോ സിഗ്നലിന്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ശരി ശരി സാർ, ശരി ശരി ശരി. അപ്പൊ ചേട്ടാ ഇനി എന്തായാലും വിളിക്കുക, ഇനി നമുക്ക് മറ്റു ശ്രോതാക്കളും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കാം. എന്തായാലും ആസിഫിനോട് ഞങ്ങൾ അന്വേഷണം പറയുക. അപ്പം ചേട്ടൻ വിളിച്ചപ്പോ ഇങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാല്, റേഞ്ച് ആസിഫിന്റെ കാര്യം പറയുമ്പോഴേക്കും പറയും. എന്തായാലും ആസിഫ് അലി എന്നാണ് മകന്റെ പേര്, മോനാണ് അദ്ദേഹത്തിനെ നോക്കുന്നത്. അപ്പം ആസിഫെ പൊന്നുപോലെ നോക്കണം ഞങ്ങളുടെ ചേട്ടനെ, എന്താ സംഭവം എന്ന് വെച്ചാലും. കാരണം പലതും വീട്ടിലെ സ്ട്രെങ്ത്, ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ അച്ഛൻ നോക്കി, അച്ഛൻ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നാലും പിന്നൊരു ആവശ്യം വരുമ്പോഴേക്കും പിന്നെ നമ്മളെ നോക്കുന്നത്, നമ്മള് തിരിച്ചവരെ നോക്കുമ്പോഴും അവർക്ക് ആ ഒരു കെയറിങ് അല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ എന്തായിരുന്നാലും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484 2428 101, 04 8424 242 1. അപ്പൊ ഇതിലേക്ക് പെട്ടെന്ന് വിളിക്കുക,
1: വേഗം വിളിച്ചോളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ബഷീർ ഏട്ടൻ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചു. ഇനി നമ്മൾ കുറേയും കൂടെ ക്യുക്ക് ആവാൻ പോവാണ്. ക്യുക്കായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, പടപടപടാന്ന് ആൻസർ പറയണം.
0: ഒരു കോള് വന്നു, അത് പറയാൻ വേണ്ടി വീട്ടിൽ പോയി. രണ്ട് കോള് വന്നപ്പോഴേ ഒരു കോള് ശ്രീനാഥ് ആയിരുന്നു. ശ്രീനാഥ് ഇങ്ങോട്ട് വിളിച്ചു, പക്ഷെ ഹോൾഡ് ചെയ്യേണ്ട സമയം പറഞ്ഞു, ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ശ്രീനാഥ് പോയി. അപ്പൊ ശ്രീനാഥ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത് ജസ്റ്റ് അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു, പക്ഷെ ശ്രീനാഥ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പൊ നമ്മുടെ ഗെയിം ഒന്നുകൂടി പറയാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി. ഗെയിം വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ്. ആദ്യം ചോദിക്കുന്നതിന് നിങ്ങളുടെ പേര് പറയുക, രണ്ടാമത് ചോദിക്കുന്നതിന്
1: ആദ്യം ചോദിച്ചതിന്റെ ഉത്തരം പറയുക, മൂന്നാമത് ചോദിച്ചതിന് രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയുക.
0: അപ്പൊ നമ്മുടെ ബഷീർ ഏട്ടനൊക്കെ കളിച്ച പോലെ കളിക്കാൻ വേണ്ടി റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോറോ 04 8424 2801 ഇത് നിങ്ങൾക്കായിട്ടുള്ള കാലം തന്നെയാണ്, നിങ്ങൾക്കുള്ള ഗെയിമുമാണ്. എൻജോയ് ദ സോങ് ഫ്രം പരാശക്തി മൂവി.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 7 സെക്കൻഡ്. നമ്മുടെ ഇപ്പോൾ ഒരു കോള് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആരാണിത്? പേരെന്താണ്?
1: ഞാൻ രജീഷാണ് വിളിക്കുന്നത്.
0: എവിടുന്നാ വിളിക്കുന്നത് രജീഷ്?
1: പെരുമ്പാവൂരുന്ന്.
0: പെരുമ്പാവൂരുന്ന്. പെരുമ്പാവൂർ എന്തുണ്ട് വിശേഷം?
1: പെരുമ്പാവൂർ നല്ല വിശേഷം.
0: ആഹാ, ഓക്കെ. ഡ്രൈവിംഗ് ആണോ അതോ വീട്ടിലാണോ? എവിടെയാണ്?
1: ഡ്രൈവിംഗ് ആയിരുന്നു. ഞാൻ തേരിൽ വണ്ടി ഒതുക്കി.
0: ഓക്കെ,
2: എങ്ങോട്ടാണ് യാത്ര?
1: ആലുവ.
2: ആലുവയിലേക്ക്? ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയാണോ? അപ്പൊ ആലുവയിലാണ് വീട് അല്ലേ? ഓ, ശരി ശരി ശരി.
0: അപ്പൊ നമ്മുടെ കൊച്ചു ഗെയിം, ആദ്യത്തെ ചോദ്യത്തിന് രജീഷിന്റെ പേര് പറയുക, രണ്ടാമത്തേന് ആദ്യത്തിന്റെ ഉത്തരം, മൂന്നാമത്തേന് രണ്ടാമത്തേന്റെ ഉത്തരം, അങ്ങനെ പോകുന്ന ഒരു ചെറിയ ഒരു ഗെയിമാണ്. അപ്പം നമുക്ക് ആരംഭിക്കാമോ?
1: ഓക്കെ.
0: അപ്പം ആദ്യത്തെ ചോദ്യം രജീഷിന് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. ഇഷ്ടപ്പെട്ട മൃഗം?
1: രജീഷ്.

0: ഇഷ്ടപ്പെട്ട സിനിമ?
1: പൂച്ച.
0: ഇഷ്ടപ്പെട്ട സിനിമാ നടൻ?
1: ദൃശ്യം.
2: രാവിലെ എന്ത് കഴിച്ചു?
1: മമ്മൂട്ടി.
2: ഓഹോ, അപ്പൊ ഇഷ്ടപ്പെട്ട ഈ ടൂറൊക്കെ പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ?
1: ഇഡലി.
2: ഇഡലി. ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കപ്പയുടെ കൂടെ മീൻകറിയാണോ അതോ ചമ്മന്തിയാണോ നല്ലത്?
1: മൂന്നാർ.
2: മൂന്നാറാണല്ലേ. ഓ ഓ ഓ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും
0: ഇഷ്ടപ്പെട്ട ഗാനം?
1: ചമ്മന്തി.
0: ചമ്മന്തി ഗാനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഇഷ്ടപ്പെട്ട ആർജെ? ഓ, അങ്ങനെ ഒരു ആർജെ.
2: ഓക്കെ,
0: അപ്പം ഇഷ്ടപ്പെട്ട ഹിന്ദി ചിത്രം?
1: എല്ലാവരും ഇഷ്ടമാണ്.
0: ഓക്കെ, എല്ലാവരും ഇഷ്ടമാണ്, ശരി. അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ചോദിച്ചതിനെ ഒരുവിധം നന്നായിട്ട് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് രജീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും വിളിക്കണം കേട്ടോ, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും തെറ്റാതെ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓർമ്മ പെറുക്കിയിട്ട് കൃത്യമായിട്ട്
2: പറഞ്ഞിട്ടുണ്ട്. സ്പീഡിലും പറഞ്ഞു.
0: അതെ അതെ, എന്തായാലും അടിപൊളിയായിട്ട് മത്സരിച്ചു രജീഷ്, ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു. രജീഷ് ആയിരുന്നു വിളിച്ചത്. രജീഷ് വളരെ സ്മാർട്ടായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തു, തിരിച്ച് കാരണം എന്ത് ചോദിച്ചാലും തിരിച്ച് അവിടെ നിന്ന് തിരിച്ചെടുത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നുണ്ട്.
2: എനിക്കെന്തോ നമ്മളും അതിൽ ഫണ്ട് കണ്ടോണ്ടിരിക്കുക.
0: അതെ, നമ്മളത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മള് ചിരിക്കണോ വേണ്ടേ എന്നുള്ള സംഭവത്തിലിരിക്കുമ്പോഴേക്കും ഇനി ഈ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ
2: 04824228101 ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഗെയിം കളിക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എത്ര എത്ര ക്വസ്റ്റ്യൻസ് രജീഷ് ആൻസർ ചെയ്തു? ഓൾമോസ്റ്റ്
0: രജീഷ് ഒരു 9
2: ക്വസ്റ്റ്യൻസോളം ആൻസർ ചെയ്തു. അപ്പൊ നിങ്ങൾ ജയിക്കാൻ നോക്കിക്കൊണ്ടിരിക്കാം, ഞങ്ങൾ ഇങ്ങനെ തോപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും.
0: അപ്പൊ എന്തായിരുന്നാലും ശ്രോതാക്കൾക്ക് ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളുടെ പേരും ബാക്കി രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ഒക്കെ തരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കാം 04824228101 എന്ന നമ്പറിലേക്ക്. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഏത് ഗാനമാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിരിക്കുന്ന ശ്രോതാക്കളോട് പറയുകയാണ്. തുടക്കം എന്ന ചിത്രത്തിൽ, വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന് വരാൻ പോകുന്ന ആ ചിത്രത്തിൽ, വിസ്മയ മോഹൻലാലിന്റെ തുടക്കം,
2: തുടക്കം
0: അതിലെ ചിത്ര ചേച്ചി പാടിയ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഇതാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിരുന്നു.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 46:44. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ലൈനിലിട്ട് നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
2: ഹലോ, ആരാണ്?
1: ശ്രീനാഥ്.
2: ശ്രീനാഥ് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: വൈറ്റില, എറണാകുളം.
2: വൈറ്റില. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാണോ?
1: ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2: എങ്ങോട്ടാണ് യാത്ര?
1: വൈറ്റില, ഇപ്പൊ ബ്ലോക്കിൽ കിടക്കുകയാണ്. നല്ല ബ്ലോക്കാണ്.
2: എരൂരാണോ?
1: അല്ല, ഞാൻ എന്റെ വീട് പേട്ടയിലാണ്, പേട്ട മെട്രോ സ്റ്റേഷനാണ്. അപ്പൊ നല്ല ബ്ലോക്കിൽ കിടക്കാം.
2: അയ്യോ, അപ്പൊ വണ്ടി ഓടിച്ചോണ്ടാണോ സംസാരിക്കുന്നത്? സൈഡാക്കിയോ?
1: ഓടിച്ചോണ്ടാണ്.
0: ഓടിച്ചോണ്ട് സംസാരിക്കരുത്, സൈഡാക്കിട്ട് സംസാരിക്കാം. അപ്പം എന്തായാലും ശ്രീനാഥ്, നമ്മുടെ മത്സരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ?
1: ഞാൻ
0: കേട്ടു,
1: അതിനിടയ്ക്ക് എനിക്കൊരു
2: കോൾ വന്നു. പറ്റി ഒന്ന് പറയാം. ഗെയിം ഇതാണ്. ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് സ്വന്തം പേര് പറയണം ഉത്തരമായിട്ട്. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയണം. മൂന്നാമത് ചോദിക്കുന്നതിന് രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ഗെയിം ആണ് അല്ലേ?
0: ശരി, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ശ്രീനാഥ്.
2: അതെ, ശ്രീനാഥ് റെഡിയാണ്.
0: ശ്രീനാഥിന് ഇഷ്ടമുള്ള ആഹാരം?
1: ശ്രീനാഥ്.
0: ഇഷ്ടപ്പെട്ട സിനിമ?
1: അപ്പം മുട്ടക്കറി.
0: ഇഷ്ടപ്പെട്ട മൃഗം?
1: സ്ഫടികം.
0: ഇഷ്ടപ്പെട്ട നടൻ?
1: ഹലുവ.
0: കടുവ. ഓക്കെ.
1: ടൈഗർ.
0: ഓക്കെ. ശ്രീനാഥ് ഈ സ്കൂളിലെ പഠിച്ച?
1: മോഹൻലാൽ.
0: മോഹൻലാൽ വിദ്യാലയത്തിലാണ് പഠിച്ചത്. ശ്രീനാഥ് അവസരം കണ്ട സിനിമ?
1: സെന്റ് ആൽബർട്ട്സ് കോളേജ്.
0: ഏത് ഫുട്ബോൾ ഏത് ടീമിന്റെ ഫാനാണ്?
1: തിയേറ്ററിൽ കണ്ടതാണോ നേരത്തെ ചോദിച്ചത്?
0: ആ, തിയേറ്ററിൽ കണ്ടതാ ചോദിച്ച. ഇവിടെ ഒരാൾ മറന്നു ചിത്രത്തിന്റെ പേരൊക്കെ എഴുതുന്നുണ്ട്.

0: പേരില്ല.
1: കൊടുക്കേണ്ടത്
0: ഓക്കെ.
1: ആർക്കും മറന്നുപോയി.
0: ആ അവിടെ ഒരു പ്രശ്നം നേരിട്ട്, എന്തായിരുന്നാലും കുഴപ്പമില്ല. കാരണം ശ്രീനാഥ് എന്തായാലും പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. എന്തായാലും ചോദിച്ച ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു. എന്തായാലും പങ്കെടുത്തതിന് വളരെയധികം സന്തോഷം ശ്രീനാഥ്. എന്തായാലും എത്രയും പെട്ടെന്ന് ബ്ലോക്ക് മാറട്ടെ, എത്രയും പെട്ടെന്ന് പേറ്റർ ഇവിടെ എത്തട്ടെ, ഞങ്ങളും പ്രാർത്ഥിക്കാം.
1: ഓക്കെ
0: ഓക്കെ,
1: താങ്ക്
0: യു, താങ്ക്സ് താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ശ്രീനാഥ് ആയിരുന്നു വിളിച്ചത്. അപ്പൊ ശ്രീനാഥിന്റെ ആദ്യം വിളിച്ചിട്ട് ലൈൻ കട്ടായി, രണ്ടാമത് വീണ്ടും ശ്രീനാഥ് നമുക്ക് ലൈനിൽ കിട്ടി. അപ്പൊ എന്തായിരുന്നാലും വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഹോൾഡ് ചെയ്യാൻ പറയുമ്പോഴേക്കും ഹോൾഡ് ചെയ്യരുത്,
2: ഹോൾഡ് ബട്ടൺ
0: പ്രസ് ചെയ്യരുത്, അതേക്ക് പ്രസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ലൈൻ കിട്ടും. അപ്പം പലരും പറയുന്നതാണ്, പല ശ്രോതാക്കളും പറയുന്നതാണ്, ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, നിങ്ങൾ വിളിച്ചിട്ട് കിട്ടും, സമാധാനമായി വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാ,
2: 0484242810 ആണ്. അതാ പറഞ്ഞപ്പോ തന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, നമ്മള് ആരാണെന്ന് നോക്കാം അല്ലേ. ഹലോ,
0: പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ ഇത് ലൈവ് പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മള് ഫോണ് ലൈവിലേക്ക് കണക്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ വിളിക്കുമ്പം ഫോണ് കട്ട് ചെയ്ത് കളയരുത്, നമ്മൾ എടുക്കുമ്പോഴേക്കും ഇതിലേക്ക് ലൈവിലായിരിക്കും കണക്ട് ആവുന്നത്. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ
2: ഹലോ,
0: സ്നേഹം കൂടിയത് കാരണം ഇരുന്ന് വിളിച്ച് വിളിക്കുന്നു, കോൾ വിളിക്കുന്നു. ടെക്നിക്കൽ വിളിക്കുന്ന ആളുടെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു മതി, രണ്ടു തവണ വിളിച്ചിട്ട് മിണ്ടാതിരുന്നിട്ട് കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, ശരി. അപ്പൊ എന്തായിരുന്നാലും 0484282801 എന്ന നമ്പറിലേക്ക് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഈ ഒരു ഗെയിം ഷോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്നതാണ്. ബിഫോർ ദാറ്റ് നമ്മള് നല്ലൊരു പാട്ട് വെച്ച് തരാം, യൂത്ത് എന്ന് പറഞ്ഞ പടത്തിലെ ഒരു അടിപൊളി ഗാനം. എൻജോയ്.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഒരു ശ്രോതാവുണ്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി. നമസ്കാരം, ആരാണ്? അതുൽ കൃഷ്ണയാണ്. എന്തുണ്ട് അതുൽ കൃഷ്ണ വിശേഷം?
1: സുഖം. എവിടുന്നാണ് വിളിക്കുന്നത്?
0: മാളയിലാണ്.
1: അതാണ് ഭാഷയിലൊക്കെ ഒരു തൃശ്ശൂർ സ്ലാങ് അല്ലേ.
0: മാളയിൽ മഴയുണ്ടോ?

0: വരില്ല.
1: ആ അപ്പൊ എന്താണ് ജോലിക്ക് കഴിഞ്ഞു, ഇന്ന് എന്താണ് പരിപാടി അവിടെ? ഓക്കെ, അപ്പൊ വൈകിട്ട് എന്താണ് ആക്ച്വലി വീട്ടിൽ തന്നെ കൂടുകയാണോ അതോ ഇനി വല്ല വായനശാലയിലും പോവോ, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവോ? വീട്ടിൽ തന്നെയാണ്, മിടുക്കൻ കുട്ടിയായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്.
2: അവിടെ അടുത്ത് ക്ലബ്ബുകളൊന്നും ഇല്ലേ? പോവാറില്ല.
1: ഫുട്ബോൾ മാച്ച് ഒക്കെ കണ്ടോ?
2: ആണോ? അവിടെ എങ്ങനെ പ്രൊജക്ട് പ്രൊജക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നോ അവിടെ? അങ്ങനെ കാണാനല്ലേ രസം, വീട്ടില് ടിവിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനേക്കാളും.
1: അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ഗെയിമിലേക്ക് കടക്കുകയാണ്. ഗെയിം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പേര് തന്നെ പറയുക, സ്വന്തം പേര് തന്നെ പറയുക. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തെ പേര് പറയുക. അങ്ങനെ ഒരു കുഞ്ഞു ഗെയിമാണ്. അപ്പം കടക്കാമല്ലോ ഗെയിമിലേക്ക്. ശരി, ആദ്യത്തെ ചോദ്യം, അതിനു വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ, അച്ഛന്റെ പേരെന്താണ്? ക്ലബിലേക്ക് വിട്ടുള്ളൂ കേട്ടോ, മത്സരത്തിൽ ഔട്ടായി. ആദ്യത്തെ ചോദ്യത്തിന്റെ പേര് സ്വന്തം പേരാണ് പറയേണ്ടത് തിരിച്ച്, രണ്ടാമത്തേന് വേണം ആദ്യത്തേന്റെ പറയാൻ വേണ്ടി.
2: അയ്യോ സാരില്ല കേട്ടാ,
1: അത് കുഴപ്പമില്ല. അപ്പൊ ഇനിയും വിളിക്കുക കേട്ടോ, മാളവ എല്ലാവരെയും കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അന്വേഷിച്ചിട്ട് പറയുക. ഓക്കെ, ആദ്യത്തേന് എന്നെ തെറ്റിപ്പോയി, അത് ഭയങ്കര കഷ്ടമായിപ്പോയി. കാരണം എന്താ സംഭവം വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും, അതെ അതെ അതെ, പെട്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ തെറ്റാൻ പാടില്ല. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം
2: നമ്മുടെ പേര് തന്നെയാണ്
1: പറയേണ്ടത്, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമാണ് ഇത് പറയേണ്ടത്. നമുക്ക് മറ്റൊരു കോളറിലുണ്ട്, ആ കോളർ ലൈനിൽ കണക്ട് ആകുമോ എന്ന് നോക്കാം. കോളർ ലൈനിൽ ഉണ്ട് എന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം.
3: ഹലോ
2: ഹലോ, ആരാണ്?
3: സിദ്ധാർത്ഥ്.
2: സിദ്ധാർത്ഥ്, എവിടുന്നാണ് വിളിക്കുന്നത്?
3: മഞ്ഞുമൽ.
2: സിദ്ധാർത്ഥ് എന്ത് ചെയ്യുന്നു?
1: മഞ്ഞുമൽ ബോയ് ആണോ?
3: ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു.
2: ഒമ്പതാം ക്ലാസ്? അപ്പൊ ശരിക്കും മഞ്ഞുമൽ ബോയ് ആണല്ലേ?
1: അങ്ങനെയും പറയാം. സിദ്ധാർത്ഥിനോടാണ് കളി എന്നാണ്.
2: ഏത് സ്കൂളിലാണ് സിദ്ധാർത്ഥെ പഠിക്കണേ?
1: ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഇന്നലെ അവധിയായിരുന്നോ?
2: കളി കണ്ടോ?
3: ഞാൻ കുറച്ച് കണ്ടു ലാസ്റ്റ്.
1: ഏത് ടീമിന്റെ ഫാനാണ്?
3: അങ്ങനെ ടീമൊന്നുമില്ല.
1: അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവധി ആഘോഷിക്കാം. ഫൈനലിലെത്തിയ രണ്ട് ടീമുകളുടെ ഫാനല്ലല്ലോ അല്ലേ?
2: സ്പോർട്സ് ഫോളോ ചെയ്യാറില്ലേ?
3: അങ്ങനെയൊന്നുമില്ല.
2: ഇല്ല, അങ്ങനെ
1: കൂടുതൽ താല്പര്യം?
2: അതെ.
1: അങ്ങനെ നോർമലി, അങ്ങനെ നോർമലൈസ് ചെയ്തിട്ട് പോകണല്ലോ എല്ലാ കാര്യത്തിലും. ഇതുകൊണ്ട് ശരി, എന്തായിരുന്നാലും സിദ്ധാർത്ഥ് ഒരു എല്ലാ കാര്യത്തിലും ചേർന്നങ്ങ് പോവാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മത്സരത്തിൽ ആദ്യത്തെ ചോദിക്കുന്നതിന് സ്വന്തം പേരും ബാക്കി രണ്ടാമത്തെ ചോദിക്കുന്നതിന് ആദ്യത്തിന്റെ ഉത്തരം, അങ്ങനെയാണ് പോവേണ്ടത്. അപ്പൊ മത്സരത്തിലേക്ക് കടക്കാം, റെഡി ആണല്ലോ? ശരി, ഫേവറേറ്റ് അനിമൽ, ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്?
3: സിദ്ധാർത്ഥ്.
1: ഇഷ്ടപ്പെട്ട സിനിമ? അച്ഛന്റെ പേര്? ഇഷ്ടപ്പെട്ട ഫുഡ്?
3: അനിൽകുമാർ.
1: ഇഷ്ടപ്പെട്ട നടി?
3: പൊറോട്ടയും ചിക്കൻ കറി.
1: ഇഷ്ടപ്പെട്ട നടൻ?
3: നയൻതാര.
1: തിയേറ്ററിൽ അവസാനം കണ്ട സിനിമ?
3: മോഹൻലാൽ.
1: ഇഷ്ടപ്പെട്ട ഗാനം?
3: ലോക.
2: ഇഷ്ടപ്പെട്ട പൂവ്?
3: പൂവേ പൂവേ പാലപ്പൂവ്.
2: ഒരു അഞ്ച് കിളികളുടെ പേര് പറയാമോ?
1: പക്ഷേ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥ് ഭയങ്കര മനോഹരമായിട്ട് ഒരു വിധം കൊണ്ടുപോയി. അവസാനം വരെ ഒരു 10 ചോദ്യം വരെ എല്ലാം അടിപ്പിച്ച് അങ്ങ് സിദ്ധാർത്ഥ് അങ്ങ് പോയി. എന്തായിരുന്നാലും നന്നായിട്ട് മത്സരിച്ചു സിദ്ധാർത്ഥ്. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ മത്സരിച്ച് വിജയിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകുന്നത്. അവസാനം ഞങ്ങൾ തന്നെ ചോദ്യം ചോദിക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് പോയ പോക്കില്ല തിരിച്ച്. എന്തായാലും മിടുക്കനായിട്ട് പറഞ്ഞു.
2: ആ ഇതിനിടയിൽ സഹായിക്കാനൊക്കെ സമയമുണ്ടായിരുന്നു. ആരെ സഹായിച്ചേ? ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ?
3: ആദിത്യൻ.
2: ആദിത്യൻ എന്ത് ചെയ്യുന്നു?
1: ആദിത്യൻ
2: പ്ലസ് വണ്ണില് പഠിക്കുന്ന.
1: അപ്പൊ പിന്നെ കുഴപ്പമില്ല, ആദിത്യൻ ഏ പോലെയാണ് അവിടെ ഇരുന്നിട്ട് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്.
2: സ്പീഡില് പറഞ്ഞു തന്നല്ലോ.
1: ഞങ്ങൾ പോലും അറിഞ്ഞില്ല.
2: അതെ,
1: എങ്ങനെ
2: അത്ര സമയമുണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നന്നായിട്ട് മത്സരിച്ചു കേട്ടോ സിദ്ധാർത്ഥ്.
1: അപ്പൊ സിദ്ധാർത്ഥ് ആദിത്യനോടും ഒരു ഹായ് പറഞ്ഞേക്കും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ സിദ്ധാർത്ഥ് ആയിരുന്നു വിളിച്ചത്. സിദ്ധാർത്ഥ് മനോഹരമായിട്ട് ആദിത്യന്റെ ഹെൽപ്പോട് കൂടി തന്നെ ഭയങ്കര മനോഹരമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു.

0: അപ്പൊ അതുപോലെ നിങ്ങൾക്കും കൃത്യമായിട്ട് പടപടപടപടേ ചോദിക്കുന്ന സംഭവത്തിനകത്ത് നമ്മൾ പടപടേന്നും അല്ല ചോദിച്ചത്, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചോദിച്ചത്.
1: ഇത്
0: അതിന്
1: പക്ഷെ പടപടേ എന്നാ ചോദിച്ചത്, പക്ഷെ നന്നായിട്ട് പറഞ്ഞു
0: പറഞ്ഞു, പക്ഷെ എന്തായാലും ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ കൊടുത്തു തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിക്കാമെന്നാണ്. വിളിക്കേണ്ട നമ്പർ 04 84 242 8101 04 24 2 8 1 0 1. ഈ നമ്പറിലേക്ക് വിളിക്കുക. അപ്പം നിങ്ങൾ ആ വിളിക്കുന്ന ഒരു സമയത്ത് ശ്രോതാക്കൾ പറയുന്നു പാട്ടെവിടെ പാട്ടെവിടെ, ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള മനോഹരമായ മറ്റൊരു പാട്ട്.

0: വെൽക്കം ബാക്ക് ടു വോണ്ട് ടു ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 2:59. ഇപ്പം നമ്മളോടൊപ്പം ഒരു കോളർ ഉണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഗുഡ് ഈവനിങ്. ആരാണ് ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ഷാരോൺ എന്നാണ്, ഞാൻ വിളിക്കുന്നത് എറണാകുളത്തുനിന്നാണ്.
0: എറണാകുളത്തുനിന്ന്. ഷാരോൺ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ലാബോറട്ടറീസിൽ ബിസിനസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം.
0: വർക്ക് ചെയ്യണം. ഓക്കെ, സെയിൽസിലാണ്. അപ്പം എങ്ങനെ, സെയിൽസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ?
1: ആ, കുഴപ്പമില്ലാതെ പോകുന്നു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം കേട്ടു എന്ന് വിശ്വസിക്കുന്നു.
1: അതെ.
0: അപ്പൊ
1: പറയാവോ?
0: ഒന്നുമില്ല, ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് സ്വന്തം പേര് പറയുക. എന്ത് ചോദ്യം ചോദിച്ചാലും സ്വന്തം പേര് പറയുക. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, മൂന്നാമത്തേന് രണ്ടാമത്തേന്റെ ഉത്തരം. വളരെ ഈസിയാണ്. അപ്പൊ മത്സരത്തിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഷാരോണുമായിട്ടുള്ള മത്സരം ആരംഭിക്കുന്നു. ഷാരോണിന്റെ അടുത്തുള്ള ആദ്യത്തെ ചോദ്യം, ലോകത്ത് ഷാരോണിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് ആരെയാണ്? ഷാരോൺ ജോഷി. ഇഷ്ടപ്പെട്ട സിനിമ?
1: ഹിറ്റ്ലർ.
2: ഓക്കെ ഷാരോണെ, 5 കിളികളുടെ പേര് പറയാമോ?
0: അല്ല, അവിടെ തെറ്റി. ഇഷ്ടപ്പെട്ട സിനിമ ചോദിച്ചപ്പോ ഹിറ്റ്ലർ പറഞ്ഞു. ഹിറ്റ്ലറിനെയാണ് ഇഷ്ടമില്ലാത്തെ? അവിടെ ഹിറ്റ്ലർ സിനിമയുടെ പേര് ഉള്ള സ്ഥലം ഞാൻ കൺഫ്യൂഷൻ ആയി.
1: അദ്ദേഹത്തിന്
0: ഇഷ്ടമോ? ശരി, അവിടെ പോയി. ഓക്കെ ശരി
2: ശരി. അപ്പൊ മത്സരിക്കാം. 5 കിളികളുടെ പേര് പറഞ്ഞു.
1: ഇഷ്ടപ്പെട്ട സിനിമ ദൃശ്യം 3.
2: അതില്ലേ, ചോദ്യം കൂട്ടി പറയരുത്. അപ്പൊ ആലോചിക്കാൻ സമയമുണ്ടോ? ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ ഇഷ്ടം?
1: തത്ത, പ്രാവ്, മയില്, മൈന.
2: ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, മെഡിവിഷനിലാണെന്നല്ലേ പറഞ്ഞേ? അപ്പോ ഇപ്പൊ ഒരു ജീവി

0: ജീവിത ശൈലി രോഗത്തിന്റെ പേര് പറയാമോ?
1: ആക്ച്വലി ഇപ്പൊ തൊണ്ടവേദനയാണ്, അതുകൊണ്ട് ചൂടുള്ള ഇഷ്ടം.
0: ഹലോ ഹലോ, ഓക്കെ ഓക്കെ, രണ്ട് പൂക്കളുടെ പേര് പറഞ്ഞേ.
1: ജീവിതശൈലി രോഗം.
0: ഇത് നടപടിയാവില്ല, ചോദ്യം പറഞ്ഞിട്ട് ഉത്തരം പറ ആലോചിക്കാനുള്ള സമയമാണത്.
1: ഓക്കെ ഓക്കെ,
0: ഇല്ല പറഞ്ഞോ പറഞ്ഞോ. തൈറോയിഡ് ജീവിതശൈലി രോഗാണോ?
1: അല്ല
0: അല്ല.
2: ഭാര്യയുടെ പേരെന്താണ്?
1: ഫാറ്റി ലിവർ.
2: വൈഫിന്റെ പേര് ഫാറ്റി ലിവർ. ഓക്കെ ശരി. ഇഷ്ടപ്പെട്ട ഫുഡ്?
0: അല്ല, ഇടയ്ക്ക് ഞാൻ തൈറോയിഡ് ജീവിതശൈലി രോഗമാണോന്ന് ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞു.
2: അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പൊ ചോദിച്ച സംഭവത്തിന്റെ ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ്, അതിന്റെ ആൻസറും കൂടി ഒന്ന് പറഞ്ഞേ.
1: നിമിഷ ജോൺ.
2: ഇതിന്റെ ഒക്കെ കാരണക്കാരി നിമിഷ ജോൺ ആണ്. കാരണം നിമിഷ ജോണ് വണ്ടിക്കകത്ത് കൂടെ ഉണ്ട്. നിമിഷയാണ് ഈ പരിപാടിയിൽ മകനൊക്കെ വേണ്ടി ആദ്യം വിളിച്ചത്, എന്നിട്ട് അത് ഷാറോടെ കൊടുത്തത്. അപ്പൊ അവിടെ എന്നിട്ട് നിമിഷ എന്ന് പറഞ്ഞ് തെറ്റിക്കുന്ന ഒരു സൈഡ് കൂടി. നിമിഷയാണ് ആദ്യം കോളിൽ വിളിച്ചത്, അതിനുശേഷം ഷാറോണിനെ കൊടുക്കുകയായിരുന്നു. ഇതാണെങ്കിൽ ഷാറോൺ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു തിരിച്ചെടുത്തിട്ട്.
0: അതെ, ഞാൻ തന്നെ മത്സരിച്ചാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തും പറയാലോ, കൊള്ളായിരുന്നു. എന്തായാലും നന്നായിട്ട് മത്സരിച്ചു.
2: എന്തായാലും ഷാറോൺ നന്നായിട്ട് മത്സരിച്ചു. അപ്പൊ എന്തായാലും നിമിഷ എന്തായാലും ഷാറോണെ ഏൽപ്പിച്ചെങ്കിലും ഷാറോണെ നന്നായിട്ട് മത്സരിക്കാൻ വേണ്ടി സാധിച്ചു. ഇനിയും വിളിക്കുക കേട്ടോ നിമിഷ. ഷാറോൺ രണ്ടുപേരും വീണ്ടും വിളിക്കാം. നല്ലൊരു സഹകരണം നേരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നിമിഷം ഷാറോൺ വരുന്നു. നിമിഷ ആദ്യം ലൈൻ കിട്ടിട്ട് പിന്നെ പറയാം ഷാറോൺ മത്സരം. ഇത് കണ്ടു ഷാറോൺ മത്സരിക്കുന്നു.
0: മത്സരം കേട്ടപ്പോ എനിക്ക് തോന്നുന്നു ടഫ് ആയിരിക്കുന്നു ചേച്ചി. എന്നിട്ട് ലാസ്റ്റ് പറയാണ് ഞാൻ തന്നെ മത്സരിച്ചാ മതി.
2: ഷാറോൺ കുറച്ചുകൂടി ഇത് എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരിക്കും.
0: ഷാറോൺ ഉപയോഗിച്ച ട്രിക്ക് എന്താന്ന് പറഞ്ഞാല് ഷാറോൺ ചോദ്യം ആദ്യം ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഉത്തരം ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടി.
2: അവിടെ ഇങ്ങനെ വീണ്ടും പിടിച്ചതും അടുത്തത് ഇങ്ങനെ മാറി മാറി വന്നപ്പോഴേക്കും പ്രശ്നമായി. അപ്പൊ നമ്മളോട് ഇപ്പൊ മറ്റൊരു കോളർ ലൈനിലുണ്ട്.
0: ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും.
2: നോക്കാം ആരാണ് അടുത്തതെന്ന്. ഹലോ
0: ഹലോ
3: ഹലോ,
0: ആരാണ്?
2: ആദിത്യൻ. എവിടെയാണ് വിളിക്കുന്നത്?
3: മഞ്ഞുമ്മൽ.
0: നമ്മുടെ നേരത്തെ വിളിച്ച സിദ്ധാർത്ഥന്റെ ചേട്ടൻ ആദിത്യനാണോ?
2: ഓക്കെ ഓക്കെ ഓക്കെ. ആദിത്യൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ട് ഇത്തവണ ഞാൻ മത്സരിച്ച് ജയിക്കും എന്ന് പറഞ്ഞിട്ട് ഉറപ്പോടെ ഡയറക്റ്റ് വന്നിരിക്കുകയാണ് ഇപ്പോ. ശരി, ഓക്കെ. എന്തായിരുന്നാലും ശരി, ആദിത്യനും ലൈനിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ നേരത്തെ പറഞ്ഞു കൊടുത്താണല്ലോ. എന്തായിരുന്നാലും ആദിത്യ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യത്തിനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ട സിനിമ?
3: ആദിത്യൻ.
2: ഇഷ്ടപ്പെട്ട കളി?
3: അവഞ്ചേഴ്സ്.
2: ഇഷ്ടപ്പെട്ട നടൻ?
3: ക്രിക്കറ്റ്.
2: അഞ്ച് കിളികളുടെ പേര് പറഞ്ഞേ.
3: റോബർട്ട് ഡൗണി ജൂനിയർ.
0: കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മീനിന്റെ പേര് പറഞ്ഞേ.
2: പഞ്ചസാരക്ക് ഒരു കിലോ.
3: കാക്ക, കൊക്ക്, പേടാമ്പൽ.
2: പഞ്ചസാര ഒരു കിലോയ്ക്ക് എത്ര രൂപ?
3: മീൻ എനിക്ക് ഇഷ്ടമല്ല.
2: സവാള ഒരു കിലോയ്ക്ക് എത്ര രൂപ?
3: 33.
0: ശരി, ഓക്കെ. അപ്പൊ പ്ലസ് വണ്ണിലാന്നല്ലേ പറഞ്ഞേ, ഏത് സ്ട്രീമാണ് എടുത്തിരിക്കുന്നത്?
3: 44
0: എന്ന് പറഞ്ഞ സ്ട്രീമാണോ? ഓക്കെ. അപ്പൊ ബയോളജി ആണോ സുവോളജി ആണോ, സോറി ബോട്ടണി ആണോ സുവോളജി ആണോ ഏറ്റവും ഇഷ്ടം?
3: കമ്പ്യൂട്ടർ സയൻസ്.
2: അച്ഛന്റെ പേരെന്താണ്?
3: സുവോളജി.
2: ഓക്കെ, മഞ്ഞുമ്മൽ എന്നല്ലേ താമസിക്കുന്നത്? കാരണം നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ ഇതായിട്ട് കുറെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ തപ്പിട്ടപ്പേ പോകുന്നുണ്ട്. എന്തായിരുന്നാലും വിളിച്ചതിന് വളരെയധികം സന്തോഷം. നമുക്ക് നോക്കാം ആരാണ് അവസാനം വിന്നർ എന്നുള്ളത്. തിരിച്ച് നേരത്തെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അനിയനും പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്തോണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നന്നായിട്ട് മത്സരിച്ചു, അടിപൊളിയായിട്ട് മത്സരിച്ചു അല്ലേ.
0: ശരി ആദിത്യ, ടാറ്റാ.
2: ഇനി വിളിക്കാം കേട്ടോ. ഓക്കെ ശരി. അപ്പൊ ആദിത്യം കട്ടൊക്കെ എന്നിട്ട്
0: ആദിത്യം നേരത്തെ അനിയൻ സിദ്ധാർത്ഥിനെ സഹായിച്ചു, എന്നിട്ട് ആദിത്യം പിന്നെയും വിളിച്ചു.
2: ഞാൻ ഡയറക്റ്റ് പോവാം, ഇവനെ കൊണ്ട് നടക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് സിദ്ധാർത്ഥ് ഒന്ന് കുളിക്കാൻ വേണ്ടി പോയി. വിളിക്കുന്ന നേരം നമ്മളെ
0: വിളിച്ചു.
2: നമ്മളെ വിളിക്കാവുന്നതാണ് ഈ കുഞ്ഞു ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി. വീണ്ടും ഒരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണ് വിളിച്ചിരിക്കുന്നതെന്ന്. ഹലോ ഹലോ, നമസ്കാരം.
4: നമസ്കാരം
0: നമസ്കാരം.
2: ആരാണ്?
4: ലിജോ.
2: ഗുഡ് ഈവനിങ് ലിജോ, എവിടുന്നാ വിളിക്കുന്നേ? ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ലിജോ.
0: എനർജറ്റിക്
2: ആവേശം വന്നു. എന്തുണ്ട് ഇരിഞ്ഞാലക്കുടയിൽ വിശേഷം?
4: നല്ല നല്ല വിശേഷങ്ങൾ.
2: അമ്പലത്തിലൊക്കെ തിരക്കായി കാണുമല്ലോ, കർക്കിടക മാസമല്ലേ.
4: അതെ, നല്ല തിരക്കുണ്ട്.
2: നല്ല തിരക്കുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇപ്പൊ അങ്ങോട്ട് ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലേ നാലമ്പല ദർശനത്തിന്. അപ്പൊ എന്ത് ചെയ്യുന്നു?
4: ഞാൻ ഒരു മീഡിയ പേഴ്സൺ ആണ്.
2: ആ മീഡിയ പേഴ്സൺ ആണ്. ഓക്കെ.
0: എന്താ എന്തായിട്ട്

0: വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ റിപ്പോർട്ടറാണ്.
0: റിപ്പോർട്ടർ?
2: ഓക്കെ,
0: ഏത് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ പത്രത്തിലാണ്, ദീപിക.
0: ദീപിക
2: റിപ്പോർട്ടർ.
0: ശരി ശരി ശരി. ഓക്കെ, അപ്പൊ മത്സരം കേട്ടായിരുന്നു, എന്താന്ന്?
1: കേട്ടപ്പോഴാണ്.
0: ഞങ്ങൾക്ക് ഇങ്ങനെ ആവേശം, എന്ത് ചോദിക്കാം? റിപ്പോർട്ടർ ആവുമ്പോ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കണം.
2: അപ്പൊ ശരി, നമുക്ക് മത്സരത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട ടെലിവിഷൻ റിപ്പോർട്ടർ?
1: ലിജോ.
2: ലിജോ, ഓക്കെ. ഇഷ്ടപ്പെട്ട സിനിമ?
1: സന്ദീപ്.
2: അച്ഛന്റെ പേര്?
1: താളവട്ടം.
2: ഇഷ്ടപ്പെട്ട ഫുഡ്?
1: ജോർജ്.
2: 5 കിളികളുടെ പേര് പറയുക.
1: ചപ്പാത്തി.
0: ഇന്നത്തെ ഡേറ്റ്? ഇന്ന് ഏതാണ് ഡേറ്റ്? എന്താണ് ഇന്നത്തെ?
1: തത്ത, മൈന, വേഴാമ്പൽ, കോഴി.
0: ഓക്കെ, അപ്പൊ ദീപിക പത്രത്തിലാന്നല്ലേ പറഞ്ഞത്? അവിടുത്തെ ആരാണ് ഇപ്പോ ബ്യൂറോ ചീഫ്? ആരാണ്?
1: 21.
0: 21 അല്ലേ. ഓക്കെ, ഒരു രണ്ട് പൂക്കളുടെ പേര് പറയാമോ?
1: ദീപു.
0: ദീപു, ശരി.
2: തിയേറ്ററിൽ ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്?
1: ലില്ലി താമര.
2: ലില്ലി താമര. ഇരിഞ്ഞാലക്കുടയിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ്?
1: വളവ്.
0: വളവോ?
1: അതെ,
0: വളവെന്നാണോ പറഞ്ഞേ?
2: അതെ, വളവ്.
0: അത് എന്തിന്റെ ഉത്തരവായിട്ടാ പറഞ്ഞ വളവെന്ന്? ആണല്ലേ, ഓക്കെ, തോറ്റു. ഞാൻ എന്ത് ചോദിച്ചാലും ഗെയിമിന്റെ ഭാഗമാണ്.
1: ഞാൻ പറഞ്ഞത് സിനിമയുടെ പേരാണ്. പറഞ്ഞത് ജോജി ജോർജിന്റെ പടം വരവ്.
2: വരവ്, ഓക്കെ. വളവ് നോക്കിയപ്പോ തിരിച്ചിട്ടത്തിന് സുമതിയോളം ഉണ്ടായിരുന്നു തിരിച്ചിട്ടത്തിന്നിട്ട്. അപ്പം വരവ്, ഓക്കെ, അത് ശരിയാണ്. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം 12 ഇനി കൂടുതൽ ഒരു റിപ്പോർട്ടറെ ശല്യം ചെയ്യാൻ പാടില്ല. കാരണം അവര് വിളിച്ചിട്ട് ചോദ്യം പോലും അവർക്ക് കൃത്യനിഷ്ഠതയോടെയാണ് അവിടുന്ന് പത്രത്തിൽ നിന്ന് പോലും കൊടുക്കുന്നത്. ഇത്രയും മതി എന്നുള്ളത് നമ്മൾ ഒരുപാട് ചോദിക്കാൻ പാടില്ല. എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ട് മത്സരിച്ചു.
0: ഞങ്ങൾ തിരിച്ചും മറിച്ചും തോപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വളരെ മികച്ചതായി.
2: ഞങ്ങളെ തിരിച്ച് ഒരുവിധം തോൽപ്പിച്ചത്. താങ്ക് യു. എന്തായിരുന്നാലും ഒരു റിപ്പോർട്ടർ തന്നെ അത് പറഞ്ഞല്ലോ, വളരെയധികം സന്തോഷം. അപ്പം ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇനിയും കൂടുക കേട്ടോ, ഇനിയും വിളിക്കണം. അപ്പൊ എല്ലാവരും, വീട്ടിലുള്ളവരെയും എല്ലാ സുഹൃത്തുക്കളെയും ഇരിഞ്ഞാലക്കുടയിലെ എല്ലാവരും അന്വേഷിച്ചായിട്ട് പറയുക.
1: ഓക്കെ,
2: താങ്ക് യു, താങ്ക് യു. അപ്പം വളരെ മനോഹരമായിട്ട് എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്, നമ്മളോട് സംസാരിച്ചത്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ തന്നെ തിരിച്ച് എന്ത് ചോദിക്കണം എന്നുള്ള സംഭവത്തിലേക്ക് ഒരു ഇതിലേക്ക് വന്നു.
0: ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കണം പ്ലാൻ ചെയ്തെങ്കിൽ പോലും
2: നമ്മളെ ട്രിക്കാക്കി വിദഗ്ധമായിട്ട്. ആ വളവ് വരവ് എന്തായിരുന്നു? ചിലപ്പോ അങ്ങനെയാണ്, കാരണം അറിയുമോ, വളവും വരവും ഒക്കെ നമുക്ക് അങ്ങ് തെറ്റും. പക്ഷെ ചിലരുടെ വരവെന്ന് പറഞ്ഞത് അതൊരു വരവ് തന്നെയായിരിക്കും. അപ്പോ ആ വരവ് നമുക്ക് പ്രകമ്പനത്തിലൂടെ കേൾക്കാം. ഉഗ്രരൂപിണി എന്ന് പറഞ്ഞൊരു ട്രാക്ക്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. എൻജോയ്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 16:19. അപ്പൊ നമ്മൾ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് തിരിച്ചെത്തിരുന്നിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ മാസം ജൂലൈ ആണ്, ഇന്ന് 21 തീയതിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സാമ്പത്തിക വർഷത്തിൽ സമ്പാദിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കണക്കെടുപ്പ് വർഷം 2026-27 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അത് ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നറിയാലോ,
1: 31 ജൂലൈ.
0: അപ്പൊ അത് ഒരിക്കലും നിങ്ങൾ ഫയൽ ചെയ്യാതിരിക്കരുത്, കൃത്യമായിട്ട് തന്നെ ഇത് ചെയ്യണം. യഥാസമയം ITR സമർപ്പിക്കുന്നതിലൂടെ ലേറ്റ് ഫീസും പലിശയും ഒഴിവാക്കുക, അതാണ് ഏറ്റവും പറയാനുള്ളത്. നമ്മളോടൊപ്പം ഒരു കോളർ ഇപ്പോൾ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ആ കോൾ
0: ഡ്രോപ്പ് ആയി. ഓക്കെ, അപ്പം ഇതിലേക്ക് ഒരു പ്രധാന കാര്യം പറയണമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ റിട്ടേൺ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ AS, TS 2, 26 AS ഒക്കെ പരിശോധിക്കുക. തെറ്റായ കുറവുകൾ ഒഴിവാക്കലുകളൊന്നും ക്ലെയിം ചെയ്തിരിക്കുക. നമ്മുടെ ഗെയിം സോണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗെയിം സോണിൽ അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണ് വിളിക്കുന്നതെന്ന്. ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്?
2: ബിജു കോട്ടുവള്ളി.
0: ആ, എന്തുണ്ട് വിശേഷം?
2: നല്ല വിശേഷം, അടിപൊളി.
0: ഓക്കെ, എവിടെയാണ് ഇപ്പോ? ജോലി കഴിഞ്ഞ് വീട്ടിലാണോ അതോ?
2: ഷോപ്പിലാണ്.
0: ഓക്കെ, എങ്ങനെയുണ്ട്, കച്ചവടം ഒക്കെ പൊടി പിടിക്കുന്നുണ്ടോ?
1: കോട്ടുവള്ളി തന്നെയാണോ ഷോപ്പ്?
2: എന്തോ
1: ഷോപ്പ് എവിടെയാണ്? കോട്ടുവള്ളിയിലാണോ?
2: കോട്ടുവള്ളി ബ്ലോക്ക് കോടി, മുസ്ലിം അല്ല അവിടെ ബ്ലോക്ക് കോടി.
0: ഓക്കെ, നമ്മുടെ പേരൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുവോ?
2: എന്തോ
0: എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുമോ അവിടെ വന്നാ? കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാ പ്രോഗ്രാമും കേൾക്കാറുള്ള ശ്രോതാവാണോ?
2: അടിപൊളി, കാലത്ത് തുടങ്ങി വൈകിട്ട് വരെ.
0: ശരി, അപ്പൊ നമ്മുടെ ഈ കൊച്ചു മത്സരത്തിലേക്ക് നമുക്ക് കടന്നാലോ?
2: ഓക്കെ.
0: അപ്പം നമ്മുടെ ബിജു കുട്ടികളുടെ ചേട്ടൻ റെഡിയാണ് അവിടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാ ദേ വരുന്നു. ഇഷ്ടപ്പെട്ട സിനിമാ നടൻ?
2: ബിജു കെ ജെ.
0: ആ, ഇഷ്ടപ്പെട്ട ആഹാരം?
2: മോഹൻലാൽ.
0: അച്ഛന്റെ പേര്?
2: പൊറോട്ട.
0: ഇഷ്ടപ്പെട്ട നടി?
2: കെൽ ജോൺ.
0: 7 കിളികളുടെ പേര് പറയുക. വേണ്ട, 5 കിളികളുടെ പേര് പറയുക.
1: മീന.
0: പഠിച്ച സ്കൂള്?
2: കോഴി, താറാവ്, മയില്, പ്രാവ്, കാക്ക.
1: ഓക്കെ, പച്ചക്കറി ഉണ്ടെന്നല്ലേ പറഞ്ഞ കടയില്?
2: യെസ്. അപ്പൊ പറയാല്ല,
0: അങ്ങനെ ചോദിച്ചു ചിലപ്പോ കൺഫ്യൂഷൻ.
2: ഗവൺമെന്റ് സ്കൂൾ.
0: ഓക്കെ
1: ഓക്കെ. ഈ കടയില് കൂർക്ക തൊലി കളഞ്ഞതുണ്ടോ?
2: പച്ചക്കറി ഉണ്ട്.

0: ഓക്കെ, അപ്പൊ 1 കിലോ സവാളയ്ക്ക് എന്താ വില?
1: കുലി കളഞ്ഞ കൂർക്ക ഉണ്ട് 60 രൂപ കിലോ.
0: സവാളയ്ക്കാണോ 60 രൂപ കിലോ?
1: അല്ല, ഞാൻ കൂർക്കടെ കാര്യം ചോദിച്ചില്ല, അതാ പറഞ്ഞത്. സവാള 1 കിലോ 35.
2: രേഷ്മ അവിടെ നിന്ന് ചേട്ടനെ കൺഫ്യൂസ് കാരണം ചേട്ടൻ ചോദ്യം ചോദിക്കുന്നു പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴേക്കും ബിച്ചേട്ടൻ അവിടെ ഇരുന്നിട്ട് തിരിച്ച് എല്ലാം കൂടി ചോദിച്ചിട്ട് കടയിലെ കാര്യം ഇതെല്ലാം കൂടി ചോദിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കാൻ തിരിച്ചിട്ടിരുന്നിട്ട് ലോകത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി
1: റൊണാൾഡ് ട്രംപ്.
2: ബെസ്റ്റ്. അപ്പൊ ഇത് കറക്റ്റ് ഡയറക്റ്റ് ഉത്തരം പറഞ്ഞ് ബിച്ചേട്ടൻ മത്സരത്തിൽ നിന്ന് ഔട്ട് ആവുകയാണ്. തിരിച്ചിട്ടിരുന്നിട്ട് അതിന് മുമ്പത്തെ ഉത്തരം നേരത്തെ പറഞ്ഞോണ്ട്. അപ്പൊ കുഴപ്പമില്ല, വിളിച്ചിട്ട് വിളിക്കുക, കാരണം കുറെ കൺഫ്യൂഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടും കൂടി, നിങ്ങൾ രണ്ടും കൂടി മത്സരിച്ചിട്ട്
0: മനഃപൂർവ്വം ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇതൊക്കെ എന്റെ വികൃതികളാണ്.
2: രേഷ്മയുടെ വികൃതികളില് ചേട്ടൻ ബിജേട്ടൻ ചെന്ന് വിട്ട്.
0: കാര്യം എന്താണെന്നറിയോ, നമ്മള് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തായാലും നിങ്ങളൊക്കെ ഉത്തരം പറയാം. എല്ലാരും നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകളാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ചിങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് എന്റേതായിട്ടുള്ള കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കും.
2: അപ്പൊ
1: ബിജേട്ടൻ
2: അപ്പൊ കുറുമ്പനും കുറുമ്പത്തിനായിട്ടുള്ള കേട്ടോണ്ടിരിക്കുന്നു ഞാൻ മിക്കവാറും രണ്ടുപേരുടെ. അപ്പം ബിജേട്ടാ
0: അപ്പം എല്ലാവരും സന്തോഷം.
2: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു ബിജേട്ടാ. വിളിക്കാം. അപ്പൊ നമ്മുടെ ബിജേട്ടനാണ് വിളിച്ചത്. ബിജേട്ടന്റെ കച്ചവടം ഒക്കെ പൊടി പിടിക്കട്ടെ. അപ്പം ബിജേട്ടൻ കൃത്യമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കുറുമ്പത്തി ആയിട്ടുള്ള നമ്മുടെ അജയ് രേഷ്മ.
0: പിന്നെ കൂട്ടുകൊല്ലികളൊക്കെ കുറുക്കത്തൊലി കളഞ്ഞ കുറുക്ക വാങ്ങിക്കണമെങ്കിൽ നേരെ വിട്ടോളൂ ബിജേട്ടന്റെ കടയിലേക്ക്.
2: അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ പേര്, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അങ്ങനെയാണ് നമ്മുടെ ഗെയിം പോകുന്നത്. സോ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
0: 0484242801.
2: 0484242801 ഈ നമ്പറിലേക്ക് വിളിക്കുക. ബിഫോർ ദാറ്റ് ഒരു പഴയ പാട്ടല്ല, പുതിയ പാട്ടത്തിലെ പഴയ പാട്ട് പോലെ തോന്നിക്കുന്ന ഒരു പുതിയ പാട്ട്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രദീപ് ശേഖർ, എന്നോടൊപ്പം രേഷ്മ. അപ്പോൾ രേഷ്മ, പ്രദീപ് ശേഖർ രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേരെന്താണ്?
1: ഹണി.
0: ഹണി, ഹണി എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ആലപ്പുഴ.
0: ആലപ്പുഴ, ഓക്കെ. ആലപ്പുഴയിൽ നിന്ന് ഹണി, എന്തുണ്ട് വിശേഷം അവിടെ ആലപ്പുഴയിൽ?
1: ഞാനിപ്പം ഓഫീസിൽ നിന്ന് വീട്ടിലോട്ടുള്ള യാത്രയിലായിരുന്നു. മുഹമ്മയിലാണ് വീട്.
0: മുഹമ്മയിലാണ് വീട്.
1: അതിനിടയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ നല്ല രസമുണ്ട്,
0: അതുകൊണ്ട് വിളിച്ചു.
2: എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ BSNL വർക്ക് ചെയ്യുന്നത്.
0: BSNL ആലപ്പുഴയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. തിരിച്ച് മുഹമ്മ വളരെയധികം ടൂറിസത്തിനൊക്കെ പേര് കേട്ട സ്ഥലമാണല്ലോ. അവിടെ നിന്ന് ബോട്ട് ജെട്ടിയും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ നല്ല ഫുഡ് കഴിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. പാതിരാമണല് അവിടെ നിന്ന് തൊട്ടടുത്തല്ലേ?
1: പിന്നെ ഞങ്ങളെടുത്താ
0: അപ്പുറത്തേക്ക് പാതിരാമണൽ കാണാം. അവിടെ ഒരുപാട് പക്ഷി സങ്കേതവും ഒരുപാട് പേര് യാത്രക്കാരും ഒക്കെ എത്തുന്ന ഒരു സ്ഥലം തന്നെയാണല്ലോ. അപ്പൊ എന്തായിരുന്നാലും സ്പീഡ് ബോട്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായിരുന്നാലും വളരെ മനോഹരമായ സ്ഥലത്താണ് താമസിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മത്സരത്തിലേക്ക് കടക്കുകയാണ്. റെഡിയല്ലേ? അപ്പൊ ഹണിയാണ് നമ്മളോടൊപ്പം മത്സരിക്കാൻ വേണ്ടിയുള്ളത്. ഹണിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാ. ഇഷ്ടപ്പെട്ട ഇടജന്തു.
1: ഹണി.
0: ഇഷ്ടപ്പെട്ട സിനിമ.
1: മുതല.
0: അച്ഛന്റെ പേര്.
1: ദൃശ്യം.
0: ഇഷ്ടപ്പെട്ട നടൻ.
1: വിഎം ഹരിദാസ്.
0: ലോകത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി.
1: മമ്മൂട്ടി.
0: തിയേറ്ററിൽ പോയി അവസാനം കണ്ട സിനിമ.
1: ഡൊണാൾഡ് ട്രംപ്.
0: അഞ്ച് കിളികളുടെ പേര് പറയുക.
1: ദൃശ്യം 3.
0: ഏത് സ്കൂളിലാണ് പഠിച്ചത്?
1: കോഴി താറാവ് മയില് കുയില് പ്രാവ്.
2: അവിടെ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്?
1: PMSLP സ്കൂൾ മുഹമ്മ.
2: ഓ, അവിടെ വെച്ചിട്ടാണ് അല്ലേ. ഓക്കെ ഓക്കെ. രണ്ട് പച്ചക്കറിയുടെ പേര് പറയോ.
1: വേമ്പനാട്ട് കായൽ.
2: വേമ്പനാട്ട് കായൽ. പിന്നെ
0: പിന്നെ ഇല്ല. മക്കളുടെ പേര്? ഹസ്ബൻഡിന്റെ പേര്? അദ്ദേഹം എന്ത് ചെയ്യുന്നു?
1: രഞ്ജിത്ത് MD.
0: ഫുട്ബോൾ കളി കാണാറുണ്ടോ?
1: കേബിൾ TV റൺ ചെയ്യുന്നു.
2: ഏത് ടീമായിരുന്നു ഫുട്ബോളില്?
1: ഇല്ല.
2: ഓക്കെ, അപ്പൊ ടീം ഉണ്ടാവില്ല അല്ലേ. ആർക്കാണ് വേൾഡ് കപ്പ് ഇത്തവണ കിട്ടിയതെന്ന് അറിയോ? ഫിഫ വേൾഡ് കപ്പ് കിട്ടിയത് ആർക്കാണെന്നറിയോ?
0: എനിക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയാം, കാരണം ഹണി കൃത്യമായിട്ട് റേഡിയോ നേരത്തെ ഇരുന്ന ബിജിച്ചേട്ടന്റെ കോള് കേട്ടിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ട് ഹണി മത്സരിച്ചു. കൺഗ്രാജുലേഷൻസ്, നന്നായിട്ട് തന്നെ മത്സരിച്ചു. കൃത്യമായിട്ട് ആ ഒരു അവബോധം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് രേഷ്മ ചാടി വീഴുന്നുള്ളത് ട്രാക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായിരുന്നാലും വളരെ സന്തോഷം കേട്ടോ, ഇന്ന് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റിയതിൽ. ഈ തിരക്കിനിടയിൽ വിളിച്ചല്ലോ, അപ്പൊ വീട്ടിലെല്ലാരെയും അന്വേഷിച്ചു പറയാം. സന്തോഷം സന്തോഷം. ഇനി ഇടയ്ക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പം ഹണിയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഹണി വളരെ മനോഹരമായിട്ട്
2: മത്സരിച്ചു.
0: എന്ന് മാത്രമല്ല, രേഷ്മയുടെ ട്രാക്കിൽ വീണതുമില്ല.
2: അതെ, അല്ല, എനിക്ക് ടൈം കിട്ടിയില്ല. ഓക്കെ, എന്തായാലും വളരെ നന്നായിട്ട് മത്സരിച്ചു. അപ്പൊ ഇതുപോലെ ആദ്യമായിട്ട് വിളിക്കാനായിട്ട് ആരെങ്കിലും മടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. അതിനു മുമ്പ് നമുക്ക് നല്ലൊരു ട്രാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.
0: നല്ലൊരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ, ഇനി ഇറങ്ങാൻ പോകുന്ന സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു അടിപൊളി ട്രാക്ക് ആണ് നമ്മുടെ ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീക്ഷ, എന്നോടൊപ്പം രേഷ്മ. ഒന്നുമില്ല എന്നാണ് പാട്ടിന്റെ അവസാനം പറഞ്ഞത്. എല്ലാം ഉണ്ട്, നമ്മുടെ ഗെയിമൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ കോളേഴ്സ് വിളിച്ചോണ്ടിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 04 8 4 2 4 2 8 1 0 1. പ്രതീക്ഷ പതുക്കെ പറയൂ, 04 8 4 2 4 2 8 1 0 1. എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്പർ പറഞ്ഞിട്ടുണ്ട്, കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്, എവിടുന്നാ വിളിക്കുന്നേ? ശബ്ദമൊക്കെ എന്താ ഭയങ്കര ഒരു ഡള്ളായിട്ടിരിക്കുന്ന, എന്തുപറ്റി വൈ? ആ, പെട്ടെന്ന് മാറട്ടെ. എല്ലാവർക്കും ഉണ്ട്, പല പല അസുഖങ്ങളാണ് തിരിച്ച്. എല്ലാവർക്കും വൈറൽ ഫീവറും ഒക്കെ ഉണ്ട് തിരിച്ച്. കുറഞ്ഞല്ലോ, അത് മതി.
1: മരുന്നൊക്കെ കഴിച്ചോ? ശരി, ഓക്കെ. അപ്പൊ പാലാരി വട്ടത്തു നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ഗെയിമൊക്കെ, ഗെയിമിനെ കുറിച്ചൊക്കെ കേട്ടായിരുന്നോ? ആദ്യത്തെ ചോദ്യത്തിന് എന്ത് വന്നാലും പേരാണ് ഉത്തരം.
0: സ്വന്തം പേരാണ് പറയേണ്ടത്.
2: അപ്പൊ രണ്ടാമത്തേന്
0: ആദ്യത്തെ ഉത്തരം പറയണം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയണം.
2: മൂന്നാമത്തേന് ഞാൻ എന്റെ പേര് പറയും, എന്നാലും രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ
0: ഉത്തരം പറയും. മൂന്നാമത്തെ ചോദ്യത്തിന് രണ്ടാമത്തെ ഉത്തരം പറയും. നാലാമത്തെ മൂന്നാമത്തെ ഉത്തരം പറയും. സോ നമുക്ക് മത്സരം ആരംഭിക്കാം.
1: ഗെയിമാണിത്. ഇത് മെമ്മറി പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ തന്നെ കണ്ടുപിടിച്ചെടുത്ത പുതിയ കളിയാണ്
0: ഇതിപ്പോ. ശരിയാ, അപ്പൊ ഓക്കെ, മത്സരത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാ. ഇപ്പൊ ഈസി ആയിട്ടുള്ളത് ഒന്നും ചോദിക്കേണ്ടത്, ഈസി ആയിട്ടുള്ളതാ വരുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്.

0: ഈ ഇപ്പോ കഴിക്കുന്ന ഒരു മരുന്നിന്റെ പേര് പറയുക. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഇഷ്ടപ്പെട്ട മൃഗം?
1: പിന്നെ അയ്യപ്പങ്കാവ് സ്കൂൾ.
0: ഇഷ്ടപ്പെട്ട ആഹാരം? അവിടെ പോയി തിരിച്ച് ചെറിയൊരു മറവി വന്ന്
2: പുട്ടുകടലയാന്ന് ഞങ്ങൾ കേട്ടു.
0: അതെ അതെ, ആഹാരത്തിന് മുമ്പുള്ളത്, ഇല്ല പോയി അവിടെ തിരിച്ച്.
2: കുഴപ്പമില്ല,
0: കാരണം എന്താ പറയുമോ, മറവി ഉണ്ട് മറവി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്
2: ചാടിക്കേ
0: ഉത്തരം പറഞ്ഞ് ചീറ്റി പോയത് അവിടെ തന്നെ പറഞ്ഞു എന്തായിരുന്നു തിരിച്ച്. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത അടുത്ത ഗെയിമിൽ വീണ്ടും വിളിക്കാം. അപ്പൊ അടുത്ത ഗെയിം ആവുമ്പോ ശരിയാവും. ഓക്കെ, അസുഖം പഠിച്ചു
2: വെച്ചിട്ട് ഇനി ഒരാഴ്ച ഗ്യാപ്പിലേ വിളിക്കാൻ പറ്റുള്ളൂ.
0: അല്ല, ഈ വിളിച്ചോ, കുഴപ്പമില്ല, ആദ്യമായിട്ട് കിട്ടിയില്ല, ഇനി പഠിച്ചു വെച്ചിട്ട് വിളിച്ചോ. അപ്പം അസുഖം കുറയാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം, പെട്ടെന്ന് അസുഖം കുറയട്ടെ. ഓക്കെ,
2: കഷ്ടൊന്നും ആയില്ല, ആദ്യത്തെ
0: മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം. മത്സരത്തിൽ
2: പങ്കെടുത്തു,
0: അതെ
2: അതെ, രണ്ടു മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറയുകയും ചെയ്തു. ചിലവരൊക്കെ ആദ്യം തന്നെ ഔട്ടായി പോയവരൊക്കെ ഉണ്ട്.
0: ഞങ്ങളെ പിടിച്ചിട്ട് മത്സരിക്കാൻ വേണ്ടി ചില സമയത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ.
2: ഞങ്ങൾക്കൊന്നും മത്സരിക്കാൻ പറ്റില്ല, അത്ര ഓർമ്മയൊന്നും ഇല്ല.
0: അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഇല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അങ്ങനെ ഒരു നന്നായിട്ട് തന്നെ മത്സരിച്ചിട്ടുണ്ട്, എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വീണ്ടും വിളിക്കാം. ഓക്കെ, നല്ലൊരു സഹനം.
2: ഇതിപ്പോ
0: അങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ട്.
2: അതല്ല, വെറുതെ അല്ല ട്ടോ തെറ്റിയത്, അങ്ങനെ വിചാരിക്കരുത്. നമ്മള് തന്നെ നമ്മളെ പറ്റി നല്ല മതിപ്പുണ്ടായിരിക്കണം, നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ എന്തോ
0: ഞാനൊക്കെ പരീക്ഷയുടെ സമയത്ത് പോലും ഒന്നും പഠിക്കാതെ ചെന്നിരുന്നിട്ട് എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു വിശ്വാസമാണ് അവസാനം എന്നെ രക്ഷിച്ചത്. ജയിക്കാം, അതാണ് നമുക്ക് എപ്പോഴും ഒരു വിശ്വാസം വേണ്ടത്. അവസാനം
2: ജയിക്കുന്നുള്ളതല്ല അല്ലെ, മത്സരിക്കാന്നുള്ളതാണ്. ഒന്നില്ലെങ്കിലും വിളിച്ചല്ല, എന്നോട് എടുത്തപ്പോ പറഞ്ഞിരുന്നു എനിക്ക് 67 വയസ്സാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ പ്രായത്തില് ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് നമ്മളെ വിളിക്കാനും മത്സരിക്കാനും തയ്യാറായില്ലേ, അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. അതെ, അത് തെളിയിച്ചു.
0: അതിനും
2: വലിയ മാതൃകകളൊന്നും സെറ്റ്
0: ചെയ്തിട്ടില്ല. കുറച്ചും കൂടി ശക്തിപൂർവ്വം വിളിക്കുക, ജയിക്കുമെന്നുള്ള ഉറപ്പിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു സഹനം, അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ കേട്ടോ. ശരി, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം നല്ല മിടുക്കി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവിടെ വയസ്സും കാര്യങ്ങളൊന്നും അല്ല. കാരണം ഞാൻ ഇതിനകത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.
2: അപ്പം
0: വിളിച്ചോണ്ടിരിക്കുന്നവർ, ഹലോ, ഞങ്ങൾ കുറച്ചു നേരമായി വിളിക്കുന്നു, ഞങ്ങൾക്ക് കോൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതേ ഇപ്പം വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0444248110 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ്. ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി, രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യത്തിൻ്റെ ആൻസർ, അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ അത് റെഡിയായിട്ട് കൊണ്ടിരിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ. അപ്പോൾ ആ സ്വപ്നങ്ങളോടൊപ്പം ആ കനവുകളോടൊപ്പം ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 41:51. പ്രതീക്ഷകരും രേഷ്മയുമാണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളുടെ ഇപ്പം മറ്റൊരു കോള് ഗെയിം സോണിൽ ഉണ്ട്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ് ഇത്? എവിടുന്ന് വിളിക്കുന്നേ?
1: ഞാനിവിടെ, എന്റെ പേര് ആൻസൽ, ഞാനിവിടെ കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: കൊച്ചിയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആൻസൽ?
1: കൊച്ചിയിൽ കണ്ടക്കടവ്.
0: കണ്ടക്കടവ്. ഓക്കെ, വീട്ടിലെത്തിയോ? അത് ഡ്രൈവിംഗ് ആണോ?
1: ഡ്രൈവിംഗ് ആണ്, പക്ഷെ വണ്ടി ഞാൻ ഒതുക്കിയിട്ടിരിക്കുകയാണ്.
0: ഓക്കെ, എവിടെയാണ് ഒതുക്കിയിട്ടത്? ഒരുപാട് സ്ഥലമുള്ള സ്ഥലത്താണോ അതോ ഇടുക്കി?
1: അതെ, ഒത്തിരി സ്ഥലമുള്ളതല്ലോ. ഇപ്പൊ കണ്ണമാലി.
2: കണ്ണമാലി.
0: കണ്ണമാലി എത്തി. ഓക്കെ, എങ്ങനെ ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നോ ആ റൂട്ടില്?
1: ആ, ഇപ്പോ ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു.
0: എവിടെ വർക്ക് ചെയ്യുന്നേ?
1: ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ്.
2: അപ്പൊ എല്ലാ ദിവസവും പോകുന്ന വഴിയില് റേഡിയോ വെക്കാറുണ്ടോ വണ്ടിയില്?
1: വണ്ടിയിൽ പോകുമ്പോ എപ്പോഴും വെക്കും.
2: എപ്പോഴും വെക്കും അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ രാവിലെയും കേൾക്കാറുണ്ടായിരിക്കുമല്ലോ.
1: ആ, പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ റേഡിയോ ഉണ്ടാവും.
0: ആ, അടിപൊളി. അപ്പൊ റേഡിയോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, പ്രിയപ്പെട്ട ശ്രോതാവാണ്. അപ്പം എന്തായിരുന്നാലും നമ്മുടെ മത്സരത്തിലേക്ക് കടക്കാം. റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം സ്വന്തം പേര്, പിന്നെ ബാക്കിയെല്ലാം അതിനു മുമ്പുള്ള രീതിയിൽ. അറിയാലോ, കേട്ടുകൊണ്ടിരിക്കില്ലേ? ശരി, അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം താങ്കൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാ. ഇഷ്ടപ്പെട്ട വന്യമൃഗം ഏതാണ്?
1: ആൻസൽ.
0: പഠിച്ച സ്കൂൾ ഏതാണ്?
1: ജിറാഫ്.
0: ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്?
1: GHS പുത്തൻതോട്.
0: ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആര്?
1: ബിരിയാണി.
0: ലോകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി ആര്?
1: മോഹൻലാൽ.
2: നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന 3 മരുന്നുകളുടെ പേര്?
1: സദ്ദാം ഹുസൈൻ.
2: പനി വന്നാൽ എന്ത് ചെയ്യണം?
1: കോഫ് ടൈം, റെഡ്യൂസ് ഡയറ്റ്, ഡബ്രിൻ.
2: ഓക്കെ, പാലല്ലാതെ പശു എന്ത് തരും?
1: പാരസെറ്റമോൾ കഴിക്കണം.
0: വീട്ടിലെ പട്ടിയുടെ പേര്, നായ്ക്കുട്ടിയുടെ പേര്?
1: ചാണകം.
2: ഓക്കെ,
0: അവസാനമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമ?
1: ബ്രൂണോ.
2: ബ്രൂണോ ഏതാണ് ബ്രീഡ്? നാടനാണോ?
1: ദൃശ്യം 3.
2: ദൃശ്യം 3. ഓക്കെ, ദൃശ്യം 3-ല്. ഓക്കെ, ദൃശ്യം 1 ആണോ 2 ആണോ 3 ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
1: നാടൻ ബ്രീഡ്. നാടൻ.
2: നാടനാണ് അല്ലേ.
0: ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നത്?
1: ദൃശ്യം 2.
2: ഓക്കെ, ദൃശ്യം 2-ല് പാട്ടുകളൊക്കെ ഇഷ്ടായോ?
0: അടിപൊളി. കാരണം ഇനി കൂടുതൽ മത്സരത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട്, നല്ല ഓർമ്മശക്തിയോടെ, നല്ല ക്ലിയർ ആയിട്ട് മത്സരിച്ചു. അപ്പം മിടുക്കനായിട്ട് മത്സരിച്ചു. കൺഗ്രാചുലേഷൻസ്.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ ഇനിയും

0: കേട്ടോ, നല്ലൊരു സ്നേഹം തന്നെയായിരുന്നു. മിടുക്കി നമ്മൾ ഇങ്ങനെ തോന്നുന്നു ഇപ്പൊ വന്ന കോളേജ് ലേറ്റ് നന്നായിട്ട് സംസാരിച്ചു. രണ്ടാമത്തെ ആൾ ഇപ്പൊ നമുക്ക് ബി എസ് എൽ നിന്ന് വിളിച്ച ഹണിയും അതുപോലെ തന്നെ അദ്ദേഹം വളരെ നന്നായിട്ട്
1: സംസാരിച്ചു.
0: ഓക്കെ, പേര് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ആൻസലും ഹണിയും ആണ് ഇപ്പം ഏറ്റവും ടോപ്പ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ട് ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ ആൻസൽ നല്ലൊരു സഹായം നേരുന്നു, ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു. ആൻസൽ ആയിരുന്നു വളരെ മനോഹരമായിട്ട്. ഞാൻ എവിടേക്ക് അതിനിടയിൽ രേഷ്മ തെറ്റിക്കാൻ വേണ്ടി നോക്കി,
1: നീറ്റായിട്ട് ഞാൻ പക്ഷെ അത്രയൊന്നും ഇതാക്കില്ല, കിട്ടിയില്ല അത്ര. പക്ഷെ എന്നാലും നന്നായിട്ട് മത്സരിച്ചു ആൻസൽ. ആൻസലും ഹണിയൊക്കെ നന്നായിട്ട് മത്സരിച്ചു. അതിനു മുമ്പ് സംസാരിച്ച എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥമൊക്കെ അല്ലെ, സിദ്ധാർത്ഥ 9-ാം ക്ലാസ്സിലായിരുന്നു. പക്ഷെ നന്നായിട്ട് മത്സരിച്ചു.
0: പിന്നെ നമ്മുടെ മാമിന്റെ പേര് തിരിച്ച് 67 വയസ്സുള്ള
1: നമ്മുടെ ജസ്റ്റേച്ചി.
0: ജസ്റ്റേച്ചി പറയും ഈ പിള്ളേർ എന്റെ പേര് മാത്രം പറയുന്നില്ല, ജസ്റ്റേച്ചി നന്നായിട്ട് മത്സരിച്ചു. അപ്പം എല്ലാവരും നന്നായിട്ട് മത്സരിച്ചു, ശ്രീനാഥും രതീഷും അതുൽ കൃഷ്ണയും നിമിഷയും ഹണിയും ആൻസലും എല്ലാവരും തിരിച്ചു. അപ്പൊ ആരെയും ഒരു ഇതും പറയുന്നില്ല. അടുത്തൊരു കോളർ നമുക്ക് ലൈനിലുണ്ട്, നമുക്ക് നോക്കാം അടുത്ത കോളർ നമ്മളെ തോപ്പിക്കോ അതോ കോളർ ഇതിലേക്ക് വരുമോ എന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ആരാണ്? ദിയ. എവിടുന്നാ വിളിക്കുന്നേ? കറുകുറ്റി എന്നാണ് ദിയ വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു ദിയ? എത്രാം ക്ലാസ്സിലാണ്? അത് കോളേജിലാണോ? 10-ൽ. 10-ാം തരം. അപ്പം 10-ാം തരത്തില് ഒരുപാട് പഠിക്കാനുണ്ടോ? നല്ല മെഡിക്കേറ്റ് പഠിക്കുന്ന കുട്ടിയാണോ? ആഹാ, അപ്പൊ നന്നായിട്ട് പഠിക്ക, നല്ല മാർക്കൊക്കെ മേടിക്കാ. പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഒരു മിനിറ്റ് പറഞ്ഞു പോയോ?
1: വെറുതെ പറഞ്ഞതാ.
0: അങ്ങനെയല്ല, ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു വേറെ എന്തോ ഇതായിട്ട് പോയെന്ന് തോന്നുന്നു. ദിയ, ഹലോ. ദിയ ലൈനിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ദിയ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് പോയെന്ന്
1: തോന്നുന്നു.
0: ഞാൻ ഇതാണ് കുട്ടികളോട് കാര്യം പറഞ്ഞത്, കാരണം ഈ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞിട്ട്
1: പാവം കൊച്ച് പേടിച്ചു പോയി.
0: വന്നു, തിരിച്ചു വന്നു. 10-ാം ക്ലാസ്സിലെ കുട്ടിയും തിരക്കുകയാണ് തിരിച്ച്. ആ ദിയ നമസ്കാരം.
1: ദിയ ഫോൺ വെച്ചിട്ട് എങ്ങോട്ടാണ് പോയത്?
2: ഹലോ,
0: ഇതാരാണ് വേറെ ശബ്ദം?
1: ഞാൻ തന്നെ. എങ്ങോട്ടാണ് പോയത് പഠിത്തത്തിന്റെ കാര്യം?
0: അല്ലല്ലോ, നല്ല ക്ലാരിറ്റി ഉണ്ട് ഇപ്പൊ ശബ്ദത്തിന്. ഇതെന്ത് പറ്റി? പുറത്തുനിന്ന് വിളിക്കുകയാണോ? ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയോ ഫോൺ കൊണ്ട്?
1: കേൾക്കാമോ ദിയ?
2: കേൾക്കുന്നില്ല.
1: കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ?
0: ദിയയുടെ ലൈനിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്, കാരണം ദിയ അവിടെ ഒരു മിനിറ്റ് അപ്പുറത്ത് നോക്കിയിട്ട് ദിയ അവിടെ എന്തോ ടെക്നിക്കൽ പരിപാടികൾ നടത്തുകയാണെന്ന് തോന്നുന്നു തിരിച്ചെന്ന് തന്നിട്ട്. അപ്പൊ എന്തായാലും ദിയ കുഴപ്പമില്ല, കോള് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിനകത്ത് ദിയക്കും കേട്ടുകൂടാ, നമുക്ക് ഇവിടെയും വ്യക്തമായിട്ട് കേട്ടുകൂടാ. നമുക്കിപ്പം മറ്റൊരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം അതെയാണോ അതോ വേറെ ഏതെങ്കിലും ശബ്ദമാണോ എന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ആരാണ്?
1: അപ്പൊ ദിയ, ദിയ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചോളൂ കേട്ടോ. ദിയ ദിയോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ദിയ 10-ാം ക്ലാസ്സിൽ ഞാൻ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു 10-ാം ക്ലാസ്സാന്ന് കേട്ടപ്പോ. പക്ഷേ കോള് ഡിസ്കണക്ട് ആയി പോയി, കുഴപ്പമില്ല. അപ്പോൾ വിളിക്കാൻ താല്പര്യമുള്ളവര് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 0484242801 ആണ്. അതായത്
0: 0484242801 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. അപ്പൊ ആ ഗെയിമിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിക്കുമ്പോൾ തന്നെ നമ്മൾ കോൾ ഇതായി ഇപ്പോൾ ഒരു കോൾ വന്ന് എടുക്കുന്ന പോലെ അങ്ങ് എടുക്കും. ഹലോ, നമസ്കാരം, ആരാണ്? ആരാണ് വിളിക്കുന്നത്? വീണ്ടും ദിയ വന്നു. ഇവിടെ ദിയ വന്നില്ല, ദിയ വന്നില്ല എന്ന് പറഞ്ഞിട്ട് രേഷ്മയ്ക്ക് വിഷമമായിരുന്നു. ദിയ ഇപ്പം കേൾക്കാമോ? ശരി, അപ്പൊ ദിയ നമുക്ക് എന്തായാലും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, ഇനി ദിയ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് പോകും. നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ? ശരി, അപ്പൊ ദിയോടുള്ള ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇഷ്ടപ്പെട്ട സിനിമ? അച്ഛന്റെ പേര്?
1: ഓക്കെ, ആദ്യം പോലെ ഒന്നും കൂടെ ചോദിക്കാം, ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു?
2: ദിയ.
1: ദിയ, ഓക്കെ. അച്ഛന്റെ പേരെന്താണ്?
2: ദൃഢം.
1: ദൃഢം, ഓക്കെ. ഫേവറേറ്റ് സബ്ജക്ട്?
2: ജോബി.
1: ജോബി, ഓക്കെ. മാത്സ് ആണോ സയൻസ് ആണോ ടഫ്?
2: മാത്സ്.
0: അച്ഛന്റെ പേര്?
2: സയൻസ്.
0: ഇഷ്ടപ്പെട്ട മൃഗം?

0: ചോവി.
1: ഇഷ്ടമില്ലാത്ത ഭക്ഷണം?
0: പട്ടി.
1: അവസാനം തിയേറ്ററിൽ പോയി കണ്ട ചിത്രം?
0: പുട്ടും കടല്.
2: നല്ല പടാണല്ലോ. അതേതാ? അത്
0: ദൃശ്യം 3.
1: ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ദിയ വളരെ മിടുക്കിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇതുപോലെ തന്നെ 10-ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും എഴുതാൻ വേണ്ടി പറ്റട്ടെ. A+ എല്ലാത്തിനും കിട്ടട്ടെ. മിടുക്കിയായിട്ട് പഠിച്ച് എഴുതുക കേട്ടോ. അപ്പൊ നന്നായിട്ട് മത്സരിച്ചു. നന്നായി രണ്ടാമത് പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദിയക്ക് നന്നായിട്ട് മത്സരിക്കാൻ വേണ്ടി പറ്റും. ഇനിയും വിളിക്കുക കേട്ടോ മോളെ. വീട്ടിലെല്ലാവരും അന്വേഷിച്ചായിട്ട് പറയണേ. അപ്പൊ ദിയാണ് വിളിച്ചത്. ദിയ വളരെ മനോഹരമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മറ്റുള്ളവർക്കും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ഇടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്നവർ ഇത് ടഫാണോ ടഫാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ടഫ് അല്ല എന്ന് തോന്നുന്നവർ പടയെന്ന് തന്നെ വിളിച്ചോളൂ.
2: അതുപോലെ ഒരാൾ വിളിക്കുന്നുണ്ട്. ഹലോ. അയ്യോ, കട്ടായി പോയി, സോറി. അപ്പൊ എന്തായാലും പെട്ടെന്ന് വിളിച്ചോളൂ. ഇപ്പൊ വിളിച്ച ആള് കട്ടായി പോയിട്ടുണ്ട്. വേഗം വിളിച്ചോളൂ കേട്ടോ.
1: വിളിക്കേണ്ട നമ്പർ 0484-2428-101 എന്ന നമ്പറിലേക്കാണ്. നമ്മൾ ലൈവായിട്ടാണ് കോള് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിളിക്കുമ്പോഴേക്കും, പെട്ടെന്ന് കോൾ എടുക്കുമ്പോഴേക്കും നിങ്ങൾ അയ്യോ ഇത് കണക്റ്റ് ആയോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടിൽ നിങ്ങൾ ഇതെടുക്കാതിരിക്കരുത്. പെട്ടെന്ന് നമ്മൾ ഇതാ ലൈവിലേക്ക് എടുക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് നോക്കാം അടുത്തത് ആരാണ് ലൈനിൽ വന്നിട്ടുള്ളത്. ഹലോ.
2: ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് ഒരു പാട്ട് ഇട്ടിട്ട് തിരിച്ചു വരാം.
1: ശരി. അപ്പൊ ഈ പ്രശ്നങ്ങൾ തീരുന്നത് വരെ തിരിച്ചെന്ന് പറയുമ്പോൾ തിരിച്ച് പറയാം. എല്ലാവരും കൂടി ട്രൈ ചെയ്യുമ്പോഴേക്കും കോൾ കണക്ട്
2: ആവുന്നില്ല. നല്ലൊരു സൂപ്പർ കിഡ് ട്രാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.
1: ബൾട്ടി എന്ന മൂവിയിൽ അടിപൊളി ഗാനം.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ പ്രതീക്ഷകരും രേഷ്മയുമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 37 സെക്കൻഡ്. നമ്മളോടൊപ്പോൾ ഒരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് സന്തോഷ്.
0: സന്തോഷ്, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാനിപ്പോ പിറവം.
0: പിറവത്ത് നിന്നാ വിളിക്കുന്നത്? സന്തോഷ് എന്ത് ചെയ്യുന്നു, എന്ത് ജോലിയാ ചെയ്യുന്നേ?
1: ഞാൻ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ബാംഗ്ലൂർ സ്റ്റോൺ കല്ലുണ്ടല്ലോ, കല്ലിന്
0: അതിന്റെ വർക്കാണ്. ഇന്ന് നേരത്തെ പണി കഴിഞ്ഞു. എന്താണ് ഇപ്പൊ അവിടെ ചെയ്യുന്നത്? ഇപ്പൊ റൂമിലെത്തിയോ?
1: റൂമിലെത്തി. ഞങ്ങള് പാചകത്തിന്റെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു.
2: എന്താണ് ഇന്ന് സ്പെഷ്യൽ?
1: ഇന്ന് ബീഫ്.
2: ബീഫ് കറിയാണോ ഫ്രൈ ആണോ?
0: ഇന്നങ്ങ് ബീഫ് ഫ്രൈ, ബീഫ് കറി ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ മത്സരം കേട്ടോണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പേര്, സ്വന്തം പേര് പറയുക, അടുത്തതിന് അടുത്തത് പറയുക. ഓക്കെ, റെഡിയല്ലേ? ശരി, ഇതാ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. വളരെ ഈസി ആയിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്ന ആൾക്കാണോ ഇതൊക്കെ? ഒരു പാട്. ആദ്യത്തെ ചോദ്യം വളരെ ഈസി, സന്തോഷത്തോടെ ചോദിക്കല്ലേ? വളരെ ഇതായിട്ട് ഏറ്റവും
1: അതെ.
0: ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ?
1: എന്റെ പേര് സന്തോഷ്.
0: അച്ഛന്റെ പേരെന്താണ്?
1: പവിത്രം.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടൻ?
1: ശശി.
0: ഇഷ്ടപ്പെട്ട ഫുഡ്?
1: മോഹൻലാൽ.
0: ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ്?
1: ബിരിയാണി.
0: ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആള്? സന്തോഷം വെറുക്കുന്ന ആള്?
1: അവിയല്.
0: അവിയലിനെയാണ് വെറുക്കുന്നത്. ഏ സ്കൂളിലാ പഠിച്ചേ? ഇഷ്ടപ്പെട്ട ഗാനം, ഇഷ്ടപ്പെട്ട സിനിമാ ഗാനം ഏതാണ്? കുഴപ്പമില്ല, സന്തോഷിച്ചു. വളരെ മനോഹരമായിട്ട് ബാക്കിയെല്ലാം തന്നെ നന്നായിട്ട് മത്സരിച്ചിട്ടുണ്ട്. എന്റെ അത് കുഴപ്പമില്ല. ഏതാ തെറ്റിപ്പോയി തിരിച്ച്? ഏത് സ്കൂളും കഴിഞ്ഞിട്ട് തിരിച്ച് അതുവഴി പോയപ്പോ അതിന് മുമ്പത്തേതാണ് തെറ്റിപ്പോയി തിരിച്ച്. രണ്ടാമത്തെ രണ്ടും ചോദിച്ചപ്പോഴേക്കും പിന്നെ അതിൽ തന്നെ അവിടെ ഇരുന്ന് പോയി തിരിച്ച്. അത് കുഴപ്പമില്ല, കാരണം നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്.
2: പക്ഷേ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഇതാ ഏറ്റവും വെറുക്കുന്ന ആളായിട്ട് സന്തോഷിനെ തന്നെയാണോ പറഞ്ഞത്?
0: സ്വന്തം പേര് പറയുമ്പോ അത് ആരെയും തിരിച്ച് എന്റെ തിരുന്നിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ, പ്രത്യേകിച്ച് റേഡിയോ സ്റ്റേഷനിൽ വിളിച്ചിട്ടല്ലേ.
2: അതുകൊണ്ടാണോ ആ പേര് പറഞ്ഞേ?
1: തീർച്ചയായിട്ടും.
2: ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒന്ന് ഉപദേശിക്കാന്ന് വിചാരിച്ചിട്ട്.
0: ഇല്ല, കാരണം സന്തോഷം എല്ലാവരും സന്തോഷപ്പെടുത്താൻ വേണ്ടി മറ്റാരുടെയും പേര് പറഞ്ഞ് അവർക്ക് ഒരു ശത്രുത ഉണ്ടാക്കാൻ
2: വേണ്ടിയില്ല.
0: എന്റെ പേര് പറഞ്ഞ അങ്ങനെ കുഴപ്പമില്ല, എന്റെ പേര് സന്തോഷ്, എന്നെ തന്നെയാണ് ഞാൻ വെറുക്കുന്നതെന്ന് പറഞ്ഞ വേറെ പ്രശ്നമില്ലല്ലോ. നമുക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നല്ല സന്തോഷട്ടാ. അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കൂടെയുള്ള പങ്കാളിയുടെ പേര് പറഞ്ഞില്ല, കൂട്ടുകാരന്റെ പേരെന്താണ്? റൂമില് ബീഫ് കറി കൂടെ കഴിക്കുന്ന ആളുടെ
1: രഞ്ജു.
0: രഞ്ജു, ഓക്കെ. രഞ്ജുവിനോടും ഞങ്ങളുടെ ഹായ് പറഞ്ഞേക്കും.
1: ഓക്കെ,
0: ആ ശരി.
2: ഹലോ രഞ്ജു.
0: രഞ്ജു ഹായ്. അപ്പം രഞ്ജു രണ്ടുപേരും കൂടി രഞ്ജു അവിടെ ഇല്ല, അറിയില്ല,
2: കളിച്ചോണ്ടിരിക്കുകയാണ്.
0: അറിയാൻ വിട്ട ആളിവിടെ റേഡിയോ
2: അതെ, ഉരുളക്കിഴങ്ങ് അറിയാൻ പറഞ്ഞിട്ട് ഇവിടെ റേഡിയോയിൽ വിളിച്ച് ഗെയിം കളിച്ചോണ്ടിരിക്കാണ് അല്ലേ?
0: എങ്ങനെയുണ്ട് അപ്പൊ? അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് അങ്ങനെ വീണ്ടും വിളിക്കുക കേട്ടോ. കാര്യങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് എന്റെ തരുന്നിട്ട് വരുമ്പോഴേക്കും റെക്ക ഇങ്ങനെ സന്തോഷമായിട്ട് അറിയാൻ വേണ്ടി പറഞ്ഞിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. You are listening to Akashvani Kochi FM Rainbow 107.5 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 14:14. സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രദീഷ് ശേഖർ, എന്നോടൊപ്പം രേഷ്മ. ഇപ്പൊ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങി. മെസ്സേജ് അയച്ചിട്ട് അവർ ചോദിക്കുന്നത് എവിടെയായിരുന്നു നിങ്ങളിത്? പാട്ട് മാത്രമായിരുന്നു നിങ്ങൾ, ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി വിളിക്കുന്നു, തിരിച്ച് ഇന്റർനെറ്റ് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രോതാക്കൾ ബഹളം വയ്ക്കുന്നത് ഇപ്പോൾ ഒരു കോളർ ലൈനിലുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
2: ഹലോ
3: ഹലോ, ആരാണ്?
2: മഹിമ.
3: മഹിമ എവിടെ നിന്ന് വിളിക്കുന്നു?
2: പെരുമ്പാവൂര്.
3: മഹിമ വിളിക്കുന്ന ആളാണോ?
1: എപ്പോഴും വിളിക്കുന്ന ആളാണെന്ന് മാത്രമല്ല, എന്നും റേഡിയോ റേഡിയോ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും പറഞ്ഞു പറഞ്ഞ് അവര് പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവര് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. മഹിമ
2: ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട്
1: അല്ല, മഹിമ ദേവി ഇത് എന്നും എന്നും പറയിപ്പിക്കുന്നത്. ഒന്ന് ആ റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിൽക്കാവോ, ഒന്ന് ഓളി അതിന്റെ കുറയ്ക്കാവോ? വീണ്ടും കേൾക്കാം, അത് നന്നായിട്ട് കുറയ്ക്കോ. മഹിമ ഇത് എത്ര തവണ, മഹിമ നമ്മളിത് എത്രയും റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത്, തിരിച്ചെടുത്തിട്ട് വിളിക്കുന്ന സമയത്തെല്ലാം മഹിമ എടുത്തത് തന്നെ പറയണോ? ശരി, കുറച്ചൊന്നല്ല, അത് ഓഫീസ് വെച്ചിട്ട് സംസാരിച്ചാലും കുഴപ്പമില്ലേ. അപ്പം മഹിമക്ക് ഇതിലൂടെ കേൾക്കാമല്ലോ. അപ്പൊ മഹിമ, ഇത് മത്സരം കേട്ടുകൊണ്ടിരിക്കല്ലേ? ആ ശരി, അപ്പം മത്സരം ആരംഭിക്കുകയാണ്. അപ്പൊ മുത്തുവരുന്ന് പഠിക്കുവായിരുന്നു അല്ലേ? ശരി, മഹിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം, മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ?
2: മഹിമ.

0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക? മഹിമ, എന്തായിരുന്നാലും ഇത്രയും ആലോചിക്കാൻ സമയമില്ല, മത്സരത്തിൽ നിന്ന് മഹിമ കിട്ടുന്നില്ല. ഇത്രയും പഠിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ കുഴപ്പമില്ല, വീണ്ടും വിളിക്കാം. ഓക്കെ, മഹിമയായിരുന്നു വിളിച്ചത്, തിരിച്ചിട്ടുണ്ട്. മഹിമ ഇത്രയും പഠിച്ചിട്ടൊക്കെ വിളിച്ചിട്ടും മഹിമയ്ക്ക് നമുക്ക് അങ്ങോട്ട് രണ്ടാമത്തെ
1: സമയം
0: കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ മത്സരത്തിന്റെ അറിയാലോ അല്ലെ, പടയെന്ന് പറഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്ന സംഭവത്തിനകത്ത് നിങ്ങളുടെ പേര് പറയുക. എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങളുടെ പേര് പറയുക. അതിനുശേഷം വളരെ ഈസി ആയിട്ട് നിങ്ങൾ പറയുന്നത്
1: ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് രണ്ടാമത് പറയേണ്ടത്. പിന്നെ രണ്ടാമത് ചോദിക്കുന്ന ഉത്തരം
0: അതിന് ആദ്യത്തെ ഇല്ല വേണ്ട,
1: അങ്ങനെ
0: നമ്മുടെ ശ്രോതാക്കൾക്കൊന്നും കൺഫ്യൂഷൻ ആവത്തില്ല.
1: ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് സ്വന്തം പേര് പറയുക, രണ്ടാമത് ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ചോദിച്ചതിന്റെ ഉത്തരം പറയുക, പിന്നെ മൂന്നാമത് ചോദിക്കുന്ന ചോദ്യത്തിന് രണ്ടാമത് വെച്ച ചോദ്യത്തിന് ഉത്തരം പറയുക.
0: ഇവിടെ നമ്മുടെ ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 ഫേസ്ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് പ്രതീഷ് ആൻഡ് രേഷ്മ, ഗെയിം സൂപ്പർ, പക്ഷെ ഗെയിമിൽ ടൈം ലിമിറ്റിനുള്ളിൽ കൂടുതൽ പറയുന്നത് ആരെന്ന് നോക്കണം. കേൾക്കുന്നവർക്കും വിളിക്കുന്നവർക്കും അത് ഒരു ഗെയിം സ്പിരിറ്റ് തന്നെയാണ്, അല്ലാതെ അവർ പറയുന്ന തെറ്റും വരെ ചോദിക്കല്ലേ. എല്ലാവർക്കും ഒരു പോലെ ടൈം ആകുമ്പോൾ ശരി. ഓക്കെ
1: ഓക്കെ,
0: അത് ഏറ്റവും കൂടുതൽ, കാരണം നമ്മളങ്ങനെ ടൈമിനപ്പുറം എത്രത്തോളം ആൾക്കാർ സംസാരിക്കും എന്നുള്ള സംഭവത്തിൽ നമ്മളങ്ങനെ നമ്മളെല്ലാവരെയും നമ്മുടെ ശ്രോതാക്കളെ എല്ലാവരെയും ഹാപ്പി ആക്കാൻ വേണ്ടി ഇതിൽ അതിനകത്ത് എന്ത് ടൈം ലിമിറ്റ് വെച്ച് ക്ലിക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് അങ്ങനെ ഒരു അവര് സംസാരിക്കാൻ പറ്റുന്നത് മാക്സിമം സംസാരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രണ്ടുപേരുടെ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അവരാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് സംസാരിച്ചിരിക്കുന്നത്. അടുത്തൊരു കോളർ നമുക്ക് വരുന്നുണ്ട്, ആ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം, ലൈനിൽ കണക്ട് ആവൂ ഇല്ലെന്നുള്ള നോക്കാം.
1: ഹലോ, ആരാണ്? ഷൈജു ചേട്ടൻ വരാപ്പുഴയിൽ നിന്നല്ലേ?
0: എന്തുണ്ട് വിശേഷം വരാപ്പുഴയിൽ?
1: ജോലി എവിടെയാ വർക്ക് ചെയ്യുന്നത്? സ്വന്തം വർക്ക്ഷോപ്പ് ആണല്ലേ. അപ്പൊ ഇപ്പൊ പണിയുണ്ടോ? മഴയായിട്ട് എങ്ങനെയാണ് മരപ്പണിയൊക്കെ? വർക്കുണ്ടല്ലേ,
2: റേഡിയോ കേട്ടോണ്ടല്ലേ.
0: സന്തോഷം സന്തോഷം. അപ്പം വീണ്ടും വിളിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഗെയിം കേട്ടല്ലോ, കൊച്ചു ഗെയിമാണ്. ആദ്യം ചോദിക്കുന്നതിന് സ്വന്തം പേര് പറഞ്ഞാൽ മതി, പിന്നെ രണ്ടാമത്തേന് ആദ്യത്തിന്റെ ഉത്തരം. അങ്ങനെ ചെറിയൊരു ഗെയിം ആരംഭിക്കാമോ? തുടങ്ങാം. ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ട വളർത്തുമൃഗം? പഠിച്ച സ്കൂളിന്റെ പേര്? ഇഷ്ടപ്പെട്ട സിനിമ? ഇഷ്ടപ്പെട്ട ആഹാരം? ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ?
1: വീട്ടുപേരെന്താണ്? ഇഷ്ട വസ്ത്രം? എന്താ? ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റിന്റെ പേര് പറഞ്ഞു, മിഠായിയുടെയോ?
2: ലുങ്കിമുണ്ട്.
1: ഇഷ്ട കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മീൻ എന്താണ്?
2: ലഡു.
0: ലോകത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി ആരാണോ? ഒരു കിലോ സവാളയുടെ വില?
2: അമേരിക്കൻ പ്രസിഡന്റ് പേര്
1: കിട്ടുമായിട്ട്.
0: കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടുപേര് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് പുരുഷ പ്രതിയിൽ നമ്മുടെ രണ്ടാമത്തെ വ്യക്തിയാണ് വീണ്ടും ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിച്ച് സ്കോർ ചെയ്യുന്നത്. അതെ, അല്ല രണ്ടുപേരല്ലോ, ഒരാള് പുരുഷനും ഇപ്പൊ രണ്ടുപേരായി, ഇപ്പൊ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമായി. എന്തായിരുന്നാലും നിങ്ങൾ മൂന്നുപേരും ഗംഭീരമായിട്ട് ഇതുവരെ മത്സരിച്ചിട്ടുണ്ട്, അപ്പം കൺഗ്രാജുലേഷൻസ്. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാലും പിടിച്ചു ചോദിക്കുമെന്ന് അറിയാം, അതുകൊണ്ട് തന്നെയാണ്
1: നിർത്തി. അപ്പൊ നമ്മള് ചോദ്യങ്ങൾ മാറ്റണം എന്നാണോ അതിന്റെ അർത്ഥം?
0: അങ്ങനെയല്ല, അവര്
1: ഞാൻ പറഞ്ഞില്ല ഇവര്.
0: ഇനി
1: നമ്മള് പുതിയ ചോദ്യങ്ങളായിട്ട് വരുന്നുള്ളൂ, പഴയ ചോദ്യങ്ങളൊക്കെ നമ്മൾ കളയാണ് കേട്ടോ. പറഞ്ഞതിൽ നന്ദി.
0: ഓക്കെ, സന്തോഷം. ഇനിയും കേട്ടുകൊണ്ട് കൂട്ടുകൂടുക. അവിടെ ഒരാൾ കുരയ്ക്കുന്നുണ്ടല്ലോ, തൊട്ടടുത്ത വീട്ടിലെ. ശരി ശരി, ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാവരെയും നമ്മുടെ അന്വേഷണം പറയുക, സുഹൃത്തുക്കളെ അന്വേഷിച്ചായിട്ട് പറയുക. ഓക്കെ, ഇനിയും വിളിക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പൊ അടിപൊളിയായിട്ട് മത്സരിച്ചു അദ്ദേഹം, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. പിന്നെ മെസ്സേജസ് ഉണ്ട്, ചാനലിൽ വെച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ഡിയർ പ്രതീഷ് ശേഖർ ആൻഡ് ഡിയർ രേഷ്മ, പ്രോഗ്രാം നിങ്ങൾ ഇരുവരും ചേർന്ന് ഹൃദ്യമായി നിർവഹിക്കുന്നു, ആശംസകൾ. പിന്നെ ആശാ മട്ടത്തിൽ ഗുഡ് ഈവനിംഗ് അയച്ചിട്ടുണ്ട്. ബീനരാജ് ഐ കാർഡ് ഒരു സ്നേഹ ഹൃദയം തന്നെ സമ്മാനിച്ചിട്ടുണ്ട്.

0: ഉണ്ണികൃഷ്ണനും സ്മൈലി ഇമോജി സ്നേഹം അയച്ചിട്ടുണ്ട്. ദീപ സുരേഷും അയച്ചിട്ടുണ്ട് സ്മൈലി ഇമോജി. സ്വപ്നക്കൂട് റേഡിയോ സൗഹൃദ കൂട്ടായ്മ അയച്ചിട്ടുണ്ട്. ഷാർലി കെ വി അയച്ചിട്ടുണ്ട്. ഷാർലി മോനു അയച്ചിട്ടുണ്ട്. അശോകൻ വലിയവരം അയച്ചിട്ടുണ്ട്. മനോജ് തേനിൽപ്പുറം അയച്ചിട്ടുണ്ട്. ഫൗസിയ മൻസൂർ തോട്ടുങ്കൽ അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ കമന്റായിട്ട് അവരുടെ ഹൃദയങ്ങളും സ്നേഹങ്ങളും ഒക്കെ വാരിക്കൂരി തന്നിട്ടുണ്ട്. അപ്പം വളരെ ഇതായിട്ട് നിങ്ങൾക്ക് മത്സരിക്കാവുന്ന ഒരു ഗെയിമാണ്.
1: അതെ, മത്സരിക്കുന്ന അവര് വിളിക്കേണ്ട സമയം കൂടി ഒന്ന് നോക്കണം. അതായത് ഇപ്പൊ സമയം നമ്മളെ 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. 7:25 നമുക്ക് വാർത്തകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇനി വാർത്തകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ 7:35 വാർത്ത കഴിയുമ്പോൾ ഇനി എല്ലാരും വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് മത്സരിക്കാം.
0: അപ്പം ഇപ്പൊ എന്ത് ചെയ്യും എന്നുള്ള സംഭവത്തിലിരിക്കണ്ട. ഇപ്പൊ നമ്മളൊരു പാട്ടിടണം. ആ പാട്ട് ഏതായിരിക്കണം?
1: ഡാൻസ്
0: കളിക്കണം. നമ്മൾ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഡാൻസ് കളിക്കാം. അതിനുശേഷം വാർത്തകളും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുക്കാം. എൻജോയ്. മൗനിക, ദിസ് ഈസ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന്

0: പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജി മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradio

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 39:36. നിങ്ങളോടൊപ്പം ഞാൻ പ്രദീഷ് ശേഖർ, എന്നോടൊപ്പം രേഷ്മ. നമ്മളോടൊപ്പം ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
1: ഹലോ, ഹായ്.
0: ഹായ്
2: ഹായ്, ആരാണ്?
1: എന്റെ പേര് ലക്ഷ്മി.
2: ലക്ഷ്മി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ഇവിടെ എറണാകുളത്തന്നെയാണ്.
2: എറണാകുളത്ത് എവിടെയാണ്?
1: ചെമ്പുമുക്ക്.
2: ചെമ്പുമുക്ക്, നമ്മുടെ വാഴക്കാല ചെമ്പുമുക്ക് അല്ലേ? ഞങ്ങൾ ഇന്ന് പ്രോഗ്രാം തുടങ്ങിയത് തന്നെ അവിടുത്തെ ബ്ലോക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടായിരുന്നു. പുറത്തോട്ട് ഇറങ്ങി ആണോ?
0: എന്തെങ്കിലും വർക്കിൽ അവിടെ ധൃതിപ്പെട്ടിരിക്കുകയാണോ? വീട്ടില്
1: ആയിരുന്നു. അപ്പൊ റേഡിയോ കേട്ടോണ്ടിരിക്കുന്നു, അങ്ങനെ വിചാരിച്ചു ഗെയിമിന് പങ്കെടുക്കാൻ.
0: ലക്ഷ്മി എന്ത് ജോലിയാ ചെയ്യുന്നത്?
1: ഞാനൊരു റൈറ്ററാണ്, കോപ്പി റൈറ്റർ ആണ്.
0: കോപ്പി റൈറ്റർ ആണ്.
1: അഡ്വർടൈസിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്.
0: അപ്പൊ തിരക്കേറിയ ജോലിയാണ്?
1: അത്യാവശ്യം തിരക്കാണ്.
2: ഫ്രീലാൻസ് കോപ്പി റൈറ്റർ ആണോ അതോ ഏതെങ്കിലും കമ്പനിക്ക്?
1: ഇതുവരെ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ബട്ട് ഇപ്പം കമ്പനിയിലെ കൈൻഡ് ഓഫ് ഞങ്ങളെ

0: ലേഓഫ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത് വേറെ ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: ഫ്രീലാൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നല്ലേ.
2: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ലക്ഷ്മിയാണ് നമുക്ക് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പം ലക്ഷ്മി, നമ്മുടെ മത്സരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യത്തെ ചോദ്യത്തിന് സ്വന്തം പേര് തന്നെ പറയുക, രണ്ടാമത്തെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരവും, മൂന്നാമത്തെ ചോദ്യത്തിന് രണ്ടാമത്തിന്റെ ഉത്തരം, അങ്ങനെയാണ് പോകുന്നത്. റെഡിയല്ലേ? അപ്പം ആദ്യത്തെ ചോദ്യം ലക്ഷ്മിയോടുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ?
0: ലക്ഷ്മി.
2: ഇഷ്ടപ്പെട്ട അഭിനേതാവ്? ഇഷ്ടപ്പെട്ട പുസ്തകം?
0: മോഹൻലാൽ.
2: ഇഷ്ടപ്പെട്ട കവിതാ രചയിതാവ്?
1: ലക്ഷ്മി ടാഗ് ലൈൻസ് ഒക്കെ എഴുതാറുണ്ടോ? എന്താ കേട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഈ അടുത്ത് എഴുതിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാഗ് ലൈൻ ഏതാണ്? ലക്ഷ്മി തന്നെ എഴുതിയ
0: ടാഗ് ലൈൻ എഴുതാറുണ്ട്.
1: ഓക്കെ, ഇപ്പൊ സംസാരിക്കുന്നത് ഏത് സിനിമയാണ്?
0: ജസ്റ്റ്
1: ഗോ ഫോർ ഇറ്റ്. നല്ല ടാഗ് ലൈൻ ആട്ടോ. ലക്ഷ്മി ഏത് കമ്പനിക്ക് വേണ്ടിയാണ് അത് എഴുതിയത്? ഓക്കെ.
2: ഏത് സ്കൂളിലാണ് ലക്ഷ്മി പഠിച്ചേ? ലക്ഷ്മിയുടെ അച്ഛന്റെ പേര്? ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി?
1: ഓക്കെ ലക്ഷ്മി.
2: ലക്ഷ്മി നന്നായിട്ട് മത്സരിച്ചു, കൺഗ്രാചുലേഷൻസ്. ലക്ഷ്മിയും മറ്റൊരു എന്താ പറയുക, നേരത്തെ സ്ത്രീ സാന്നിധ്യം കുറവെന്ന് പറഞ്ഞപ്പോൾ ഹണിയോടൊപ്പം തന്നെ ലക്ഷ്മിയും മനോഹരമായി സംസാരിച്ച് മുന്നേറിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ എന്തായാലും ഇനി ചോദ്യങ്ങളില്ല.
1: ഉത്തരങ്ങൾക്ക് വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത ആൾക്കാരാണ്.
2: അതെ അതെ, കോപ്പി റൈറ്റർ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ.
1: കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായാലും പ്രഷറിലൊക്കെ.
2: ഇപ്പൊ ഫ്രീലാൻസ് ആണ്. ഇപ്പൊ പ്രഷറില്ലാതെ ചിന്താശക്തി വളരെയധികം ധാർമ്മികതയോടെ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ്. കമ്പനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുകയാണ് ലക്ഷ്മി. അപ്പം ഇപ്പൊ ഫ്രീലാൻസ് തന്നെ ചെയ്യാനുള്ള ഉദ്ദേശം, വേറെ കമ്പനിയിൽ ജോലി നോക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പൊ ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ലക്ഷ്മി. ലക്ഷ്മിയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ലക്ഷ്മി വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കൊച്ചു ഗെയിംസിൽ വിളിക്കാം. കുറേ പേര് നമ്മളോടൊപ്പം സംസാരിച്ചു. അപ്പം ലക്ഷ്മിയും വളരെ മനോഹരമായിട്ട് സംസാരിച്ചു.

0: പോകുന്നു തിരിച്ച്? സ്വന്തം വണ്ടിയാണോ അതോ?
1: കുഴപ്പമില്ല, നിത്യജീവിതം കഴിഞ്ഞു പോകുന്നു.
2: അത്
1: ആ
2: മതിയല്ലോ.
0: ആ റേഡിയോയുടെ അവിടെ എന്തോ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വോളിയം കുറയ്ക്കാൻ പറയണേ, വോളിയം ഒന്ന് കുറയ്ക്കണേ. തിരിച്ച് സൻഹാൻ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. ആ
1: ശരി.
0: അപ്പം സൻഹാനെ എവിടെ? ഇവിടെ തന്നെ, എറണാകുളം തന്നെയാണോ സ്വദേശം?
1: അതെ അതെ, എറണാകുളമാണ്, എറണാകുളംകാരനാണ്.
0: അപ്പൊ സ്വന്തം വണ്ടിയാണോ?
1: ആ അതെ അതെ, നമുക്ക് ഇവിടെ ഒരു മൂന്നാല് വണ്ടി കിടപ്പുണ്ട്.
0: ആ ഇത് അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ഓട്ടം പോവാണ്? എറണാകുളം മാത്രമേ ഓടുന്നുണ്ടോ അതോ എറണാകുളത്തിന് പുറത്തും ഓട്ടം
1: ഇല്ല,
0: പോവാറുണ്ടോ?
1: എറണാകുളം ബേസ് ചെയ്ത് മാത്രം ഒരു നാല് വണ്ടി.
0: അപ്പൊ രാവിലെയും രാത്രിയും?
1: ഇല്ല, അത് നമ്മൾ റെന്റിന് കൊടുത്തേക്കോ, ഒരു ദിവസം എന്നുള്ള ലെവലില്.
0: അങ്ങനെ
1: ഊബർ ഊബർ ഡ്രൈവേഴ്സ് ആയിട്ട് ഓടിക്കും.
0: ഓടിക്കും. ഓക്കെ. സൻഹാൻ വണ്ടി എടുത്തിട്ടേക്കെയാണ്? മുതലാളിയാണ്?
1: അത് മുതലാളി ഒന്നുമില്ല, പാർട്ട്നർഷിപ്പാ.
0: ഓ, രണ്ടുപേരും കൂടി ചേർന്ന് എടുത്തിട്ടേക്കാണ് തിരിച്ച്?
1: ആ
0: ഓ, അപ്പൊ മറ്റവര് ഡ്രൈവേഴ്സ് അത് എടുത്തിട്ട് നിങ്ങളെ കൃത്യമായിട്ട് തിരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബേസില്. ശരി. അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കട്ടായിപ്പോൾ നടക്കില്ലായിരുന്നു. ആ ഹാ ഹാ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം.
1: മത്സരം
0: ഒന്നുമില്ല, ആദ്യം ചോദിക്കുന്ന
2: ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് പേര് പറയണം.
1: പേര് പറയണം,
2: സ്വന്തം പേര് സൻഹാൻ എന്ന് പറയണം. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തരണം. അതായത് മനസ്സിലായില്ലേ? ആ, മൂന്നാമത് ചോദിക്കുന്ന ചോദ്യത്തിന് രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തരണം.
0: എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറയുക. അപ്പൊ എന്തായാലും നമ്മൾ മത്സരത്തിലേക്ക്, ഞാൻ ഇവിടെയൊക്കെ ശബ്ദം കേട്ട് തിരിച്ചു.
2: ഇത്ര സമയം നമുക്ക് ഇല്ലാത്ത

എത്തിച്ചേരുകയും ചെയ്യുന്ന ജീവികളുടെ അതിജീവന തന്ത്രമായി ദേശാടനത്തെ വിശേഷിപ്പിക്കാം. ഭക്ഷണം, പ്രജനനം, അനുകൂല കാലാവസ്ഥ എന്നിവ തേടിയുള്ള അവയുടെ പ്രയാണം ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള കേവല സ്ഥലം മാറ്റത്തിൽ നിന്നും വ്യത്യസ്തമായി തെറ്റാത്ത ലക്ഷ്യബോധത്തോടെ ദീർഘയാത്രയ്ക്കാവശ്യമായ ഊർജ്ജം സംഭരിച്ചുകൊണ്ട് ദൌത്യ സബലീകരണത്തിന് ശേഷമുള്ള മാർഗം തെറ്റാതെയുള്ള ദേശാടനമെന്ന ഈ

0: Listening to Rainbow FM Kochi 107.5 Musically yours.
1: News Rainbow.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും എതിരായ പോലീസിന്റെ അതിക്രമം പ്രതിഷേധാർഹമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരത്ത് ഊരൊരുക്കം 2026 പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നിയമമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി രാജീവ് ചന്ദ്രശേഖർ MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ഇടുക്കി കുമളിയിൽ നിരോധിത പുകയില പിടിച്ചെടുത്തു. നിർത്തിയിട്ടിരുന്ന ട്രാവലർ വാഹനത്തിൽ നിന്നും എക്സൈസ് സംഘമാണ് 30 ചാക്കിലധികം പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വാർത്തകൾ അവസാനിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ ചക്രവാകം എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും ചക്രവാകം രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീതാ വർമ്മ.

72 മേളകർത്താരാഗങ്ങളിൽ 16 മേളകർത്താരാഗമാണ് ചക്രവാകം. 3 ചക്രമായ അഗ്നിചക്രത്തിൽ ഉൾപ്പെടുന്ന ചക്രവാകരാഗത്തിന് ശാന്തം, ശോകം, ഭക്തി തുടങ്ങിയ ഭാവങ്ങൾ മാത്രമല്ല പ്രണയഭാവത്തെയും ഉദ്ദീപിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറയപ്പെടുന്നു. ചക്രവാകം രാഗത്തെ ആസ്പദമാക്കി വി ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത മറ്റൊരു ഗാനമുണ്ട്.

ചക്രവാകം രാഗത്തിന്റെ വിശേഷങ്ങളും ചക്രവാകം രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്. കൂടെയുണ്ട് ഞാൻ സംഗീത വർമ്മ.

ഷഡ്ജപഞ്ചമങ്ങൾക്ക് പുറമെ ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ധൈവതം, കൈശകി നിഷാദം എന്നിവയാണ് ചക്രവാകത്തിൻ്റെ സ്വരങ്ങൾ. ഇത് രാഗം സംഗീതമാണ്. ചക്രവാകം രാഗത്തിൻ്റെ വിശേഷങ്ങളും ചക്രവാകം രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ സംഗീതാ വർമ്മ.

ഇന്നത്തെ രാഗം സംഗീതത്തിൽ ചക്രവാകരാഗത്തിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞു വന്നത്. ചക്രവാകം എന്നൊരു പക്ഷിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചക്രവാള സീമയിൽ കണ്ണും നട്ടിരിക്കുന്ന ഈ ചക്രവാക പക്ഷി നിലാവുദിച്ചാൽ തൻ്റെ ഇണയെ പിരിയേണ്ടി വരും എന്നോർത്ത് വിരഹവേദനയാൽ രാത്രി മുഴുവൻ കരയും എന്നൊക്കെ കവി സങ്കല്പമുണ്ട്. മനോഹരമായിട്ട് പാടാൻ കഴിവുള്ള ഈ പക്ഷിയുടെ സ്ഥിരഭാവം എന്ന് പറയുന്നത് വിരഹമാണ്. വെളുത്ത കണ്ണും മെലിഞ്ഞ ദേഹവുമുള്ള ഈ പക്ഷിയുടെ വിരഹവേദന പോലെയാണ് ചക്രവാകരാഗം കേൾക്കുന്നവരിൽ അനുഭവപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് രാഗത്തിന് ചക്രവാകം എന്ന പേര് വന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ചക്രവാകമാസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളിൽ മിക്കതും വിരഹം തുളുമ്പുന്നവ തന്നെയാണ് അല്ലേ?

ചക്രവാകരാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാവൈദ്യനാഥ അയ്യർ എന്ന സംഗീതജ്ഞന് മഹാ എന്ന തലക്കെട്ട് കിട്ടിയത് 12 വയസ്സിൽ ചക്രവാകം രാഗം ഗംഭീരമായി ആലപിച്ചതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ചക്രവാകരാഗത്തിൽ ഒരുപാട് കീർത്തനങ്ങളും കൃതികളും ഒക്കെയുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതി

ചക്രവാകം രാഗത്തിന്റെ വിശേഷങ്ങളും ചക്രവാകം രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

രാഗവിശേഷത്തിലേക്ക് വീണ്ടും വരാം. സമ്പൂർണ്ണ രാഗമായ ചക്രവാകത്തിന് ദീക്ഷിതർ സമ്പ്രദായത്തിലുള്ള പേര് തോയ വേഗവാഹിനി അല്ലെങ്കിൽ വേഗവാഹിനി എന്നാണ്. ഹിന്ദുസ്ഥാനി രാഗമായ ആഹിർ ഭൈരവ് എന്ന രാഗത്തിൻ്റെ സ്വരങ്ങളും ചക്രവാകത്തിൻ്റെ സ്വരങ്ങളും ഒന്നു തന്നെയാണ്. അതായത് ചക്രവാക രാഗവും ആഹിർ ഭൈരവ് എന്ന രാഗവും ഏകദേശം ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ചക്രവാകം രാഗത്തിൻ്റെ വിശേഷങ്ങളും ചക്രവാകം രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്. കൂടെയുണ്ട് ഞാൻ സംഗീത വർമ്മ.

ചക്രവാകം എന്ന രാഗത്തെ ആസ്പദമാക്കി MS വിശ്വനാഥൻ, MS ബാബുരാജ്, MB ശ്രീനിവാസൻ, വി ദക്ഷിണാമൂർത്തി, MK അർജുനൻ, യേശുദാസ്, MK ജയചന്ദ്രൻ, ഇളയരാജ, വിദ്യാസാഗർ, AR റഹ്മാൻ തുടങ്ങിയവർ സംഗീതം ചെയ്ത ഗാനങ്ങൾ നമ്മൾ കേട്ടു. രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ചക്രവാകം അല്ലെങ്കിൽ ലാഹിർ ഭൈരവ് എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ സംഗീതവർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അരികയിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീക്ഷക,
1: ഞാൻ രേഷ്മ.
0: ഞങ്ങളാണിന്ന് അരികയിൽ നിങ്ങളോടൊപ്പം ഉള്ളത്. ഇന്ന് അരികെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങളെ കേൾക്കാൻ പോകുന്നത്, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ചാണ്.
1: ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ തോളിൽ തട്ടിയിട്ട് ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തിയ ആ ഒരാൾ.
0: ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വെളിച്ചം പോലെയാണ്. നമ്മൾ വീഴുമ്പോൾ കൈപിടിച്ച് ഉയർത്തുന്നവർ, തോൽക്കുമ്പോൾ നിനക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ, സന്തോഷങ്ങളിൽ കൈയടിക്കുകയും സങ്കടങ്ങളിൽ മൗനമായി കൂടെ നിൽക്കുകയും ചെയ്യുന്നവർ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടാകും. ചിലപ്പോൾ അത് അമ്മയാകും, ചിലപ്പോൾ അച്ഛൻ, ചിലപ്പോൾ ഒരു സുഹൃത്ത്, ഒരു അധ്യാപകൻ, ഒരു സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ ജീവിത പങ്കാളി. ചിലപ്പോൾ നമ്മളെ അറിയാതെ തന്നെ വഴികാട്ടിയ ഒരു അപരിചിതനും ആ വ്യക്തി ആയേക്കാം.
1: അതെ, പ്രശസ്തയായ എഴുത്തുകാരി ഹെലൻ കെല്ലർ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ കാണാനോ തൊടാനോ കഴിയില്ല, അത് ഹൃദയം കൊണ്ട് അനുഭവിക്കുക മാത്രമേ സാധിക്കൂന്ന്. അതെ, അങ്ങനെ ഹൃദയം കൊണ്ട് നമ്മളെ തൊട്ട ആ ഒരു വ്യക്തിയോട് ഇനിയും നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ ദാ ഇതിലൂടെ വിളിക്കാം.
0: ഇന്ന് രാത്രി അരികയിൽ നമുക്ക് ആ മനുഷ്യനെ കുറിച്ചും സംസാരിക്കാം. ഒരുപക്ഷെ ഇതുവരെ നേരിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നന്ദി ഇന്ന് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FM അരികയിലൂടെ നിങ്ങൾക്ക് പറയാം. ആ വ്യക്തി ആരാണ്? ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിച്ച ആ വ്യക്തി നിങ്ങൾക്ക് വിളിക്കാം.
1: വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-242-8101.
0: 0484-242-8101. അരികയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കോളുകൾക്കായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതിനു മുമ്പ് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഗാനം.

0: അരികിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവുണ്ട്. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പേരെന്താണ്?
1: പേര് വിൻസെന്റ്.
0: ഓക്കെ. നമ്മളിന്ന് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത്, ആദ്യം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള നന്ദി പറയാനുള്ളത്.
0: ഓക്കെ.
1: പിന്നെ പറയാനുള്ളത്, എന്റെ ജോലി എന്ന് പറയുന്നത് പെയിന്റിംഗ് വർക്കാണ്. അപ്പൊ പെയിന്റിംഗ് വർക്ക് ഇപ്പൊ കുറെ നാളായിട്ട് ഇപ്പൊ ഒത്തിരി ഡിലേ ആയിട്ട് നിൽക്കായിരുന്നു.
0: ഓക്കെ.
1: അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട്, നമ്മുടെ ഒരു കൂട്ടുകാരനാണ് വിളിച്ചിട്ട് വർക്കിന്റെ കേസ് റെഡിയാക്കി തന്നു. അപ്പൊ അത് ചെറിയ കാര്യമാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ സമയത്തൊക്കെ വർക്ക് കുറയുന്നൊരു സമയമാണ്.
0: ഓക്കെ.
1: അപ്പൊ അത് വളരെ ഒരു ഉപകാരമായിട്ട് എനിക്ക് തോന്നി.
0: സന്തോഷം, കാരണം അത് അങ്ങനെ ഒരു ഹെൽപ്പ് വന്നല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്.
1: അതെ, അപ്പോ അങ്ങനൊരു സന്തോഷമാണ്. ഇപ്പൊ ഞാനിപ്പോ അതിന്റെ ഒരു ഇതിൽ
2: നിക്കാണ്.
1: കൂട്ടുകാരന്റെ പേര് രഞ്ജിത്ത് എന്ന് പറയും, മാളവന തന്നെയാണ്.
0: അപ്പൊ രഞ്ജിത്തിനോട് ഞങ്ങളുടെ ഹായ് ഒക്കെ പറയുക. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം, കാരണം ഈ ഒരു എന്താ പറയാ, നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തിയെ റേഡിയോയിൽ കൂടി തന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞല്ലോ.
1: ഞാൻ കൊറേ നാളായി വിളിക്കുന്ന ആഗ്രഹിക്കുന്നു. ഇതില് എല്ലാ പരിപാടികളും നിങ്ങളുടെ ഞാൻ ഒഴിവുള്ളതൊക്കെ കേൾക്കാറുണ്ട്.
0: ഓക്കെ.
1: അപ്പോ കാലത്ത് 6 മണിയാകുമ്പോ എഴുന്നേറ്റ് കഴിഞ്ഞ പിന്നെ രാവിലെ തുടങ്ങിയുള്ള പരിപാടി കേൾക്കും. പിന്നെ സമയം കിട്ടുന്ന വൈകിട്ട് ഇപ്പൊ 5 മണിക്ക് നേരം നമ്മള് ഉറങ്ങാറുള്ളൂ.
0: തീർച്ചയായും നിങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ റേഡിയോ പരിപാടികളുടെ ഒക്കെ വിജയം എന്ന് പറയുന്നത്. എന്നും കൂട്ടിലുണ്ടാവണം.
1: ഞാൻ ആദ്യമായിട്ട് ഇത്ര വർഷത്തിനൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പൊ ഒന്ന് വിളിച്ചപ്പോ കിട്ടിയത്. ഞാൻ തുടങ്ങിയ സമയത്ത് വിളിക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ നമ്പർ കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നില്ല.
0: ഓക്കെ.
1: പിന്നാലാണ് ഞാൻ നമ്പർ നോട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തത്.
0: അപ്പൊ ഇടയ്ക്ക് വിളിക്കുക, നമ്മുടെ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുക, പറയാനുള്ള സാഹചര്യം വരുമ്പോഴേക്കും വിൻസെന്റ്.
1: ഓക്കെ. അതൊരു കാര്യം, ഒരു പാട്ട് ഞാൻ പറഞ്ഞ വിഷയമാവും.
0: പറയൂ, ഞാൻ അടുത്തതായിട്ട് വെച്ചുതരാം. അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് വെച്ചുതരാം. ഏതാണ് പാട്ട്?
1: അഹം സിനിമയിലെ നന്ദിയാരോട് ഞാൻ ചൊല്ലേല എന്നുള്ളൊരു പാട്ടില്ലേ,
0: അത് ഞാൻ വെച്ചുതരാം. അടുത്ത പാട്ടായിട്ട്, അടുത്ത പാട്ട് കഴിഞ്ഞിട്ടുള്ള പാട്ടായിട്ട് ഞാൻ വെച്ചുതരാം.
1: ഓക്കെ.
0: താങ്ക് യു.
2: ഒരുപാട് സന്തോഷം.
1: ഓക്കെ. താങ്ക് യു.
0: വിൻസെന്റ് ആയിരുന്നു വിളിച്ചത്. വിൻസെന്റ് അല്ലേ, ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു സുഹൃത്ത് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത്
2: തീർച്ചയായിട്ടും
0: വളരെ നല്ല കാര്യമാണ്.
2: നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളെ സഹായിച്ച അല്ലേ.
0: അതെ അതെ,
2: ജീവിതത്തിൽ അങ്ങനെ കുറെ വ്യക്തികൾ ഉണ്ടാവും.
0: നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകമെങ്കിൽ ചില മനുഷ്യര് അതിലെ അക്ഷരങ്ങളല്ല, മറിച്ച് ഓരോ പേജും വെളിച്ചമാകുന്ന വിളക്കുകളാണ്. അരികിലേക്ക് അടുത്തൊരു കോളർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്.
2: ഹലോ.
0: ഹലോ.
3: ആ ഹലോ,
0: നമസ്കാരം. ആരാണ്?
3: ഞാൻ രാജീവ് പുത്തൻപരിക. പറവൂര്, എറണാകുളം പറവൂരാണ്.
0: പറവൂരാണ് സ്ഥലം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം കേട്ടായിരുന്നോ?
3: ഞാൻ കേട്ടു. ഇന്നലെയാണ് ഞാനത് ആടി. സത്യം, ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ ഇന്നലെ ആടിയുള്ളവർക്കുള്ള ഒരു ദിവസമാണ് തോന്നുന്നത്.
0: ഇന്നലെ നമ്പർ സേവ് ചെയ്താണ്. ഓക്കെ.
3: ഞാൻ എന്റെ ഡ്യൂട്ടി, ഞാൻ ബ്യൂട്ടി പാർലറാണ്.
0: ഓക്കെ.
3: അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് പറ്റിങ്ങനെ കേക്കും.

0: അത് ഭയങ്കര ഒരു ഭയങ്കര സംഭവം ഉണ്ടാകും. എന്താച്ചാല് സാന്ത്വനവുമാണ് സങ്കടവുമാണ് രണ്ടും ഏക ചേർത്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്.
1: ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളല്ലേ, കാരണം പിന്നെ ശ്രോതാക്കളും
0: സത്യം
1: നമ്മളോടൊപ്പം ഉണ്ടല്ലോ, അവരെയും ചേർത്ത് പിടിക്കേണ്ടത്. അതെ, അവർ ചേർത്ത് പിടിക്കുന്ന പോലെ നമ്മളും തിരിച്ച് ചേർത്ത് പിടിക്കുന്നു.
0: തീർച്ചയായും. ഞാനിപ്പോ റേഡിയോന്റെ അടുത്ത് തന്നെ ഇരിക്കണമെങ്കിലും ഞാൻ റേഡിയോ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത്.
1: ശരി ശരി, നമ്മൾ എന്തെങ്കിലും ഈ നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തി എന്നുള്ളത് പറയുമ്പോൾ ജീവിതത്തിലേക്ക് ആരെങ്കിലും അങ്ങനെ.
0: അത് അത് പറയേണ്ടത് ഭയങ്കര ഒരു ക്ലൈമാക്സ് ആണ്. അത് ആദ്യം ക്ലൈമാക്സ് പറയണോ അല്ലെങ്കിൽ ആദ്യം ചതി പറഞ്ഞോളൊരു ഡൗട്ട് എനിക്ക്
1: ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞോളൂ.
0: അല്ല അത് ഭയങ്കര സംഭവമാണ്. അതായത് എന്റെ ലൈഫില് കുറച്ച് പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു.
1: ഓക്കെ.
0: അതായത് ഞാൻ വന്ന അതായത് എന്നെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാനായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ തെറ്റ് വന്ന സമയത്ത്, അതായത് 2018 കാലഘട്ടത്തില് ഫാമിലി മക്കള് എല്ലാമായി എല്ലാം നല്ല ഒരു അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കഷ്ടകാലം ഇടുക്കി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ വന്ന് കയറി ഫാമിലി നമ്മളെ ഇട്ടിട്ട് പോയി റൂമിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഫാനിമ നോക്കിയിരുന്നിട്ട് ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മള് അപ്പൊ നമ്മള് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാല് എന്റെ പ്രശ്നങ്ങൾ ചെറുതായിരിക്കും, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വെച്ച് അപ്പൊ ഞാനിങ്ങനെ അത് മറ്റുള്ള കാൽക്കർഷൻ ചെയ്യണ ഒരാൾ കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. പക്ഷെ അവിടെ എല്ലാം എനിക്ക് താങ്ങായത് എല്ലാവരും വെറുക്കപ്പെട്ട എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുത്തൻപിരിക്കല് പാക്ഷൻ എന്ന്
1: പറയും.
0: അവനൊരു ശരിക്കും കമ്മിനൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവൻ ഒരു ആക്സിഡന്റ് പറ്റി ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലോട്ട് പോയി. അപ്പൊ അവൻ എന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ഇരിക്കുന്നു എന്നെ വിളിക്കുക യാദൃശ്യമായിട്ട്. അപ്പൊ ഞാൻ അവന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് നമ്മള് സത്യം പറഞ്ഞാല് പറയാനുള്ള സമയമുണ്ടോ
1: സാറേ?
0: അപ്പോ ഇതിനകത്ത് ശരിക്കും ഭക്തിയുമുണ്ട് നമ്മുടെ ജീവിതവുമുണ്ട്. അപ്പൊ ഞാൻ ശബരിമലക്ക് പോയി വന്നിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന കറുത്ത മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നടന്നിരുന്ന സമയവും, അതായത് ഭക്തിയിൽ പോയ ഒരാള് ഭക്തിയെ നിന്ദിച്ചിട്ട് വേറെ രീതിയിൽ, അതായത് എനിക്ക് ദൈവം വേണ്ടാന്നുള്ളൊരു മൈൻഡിൽ ഞാൻ പോയൊരു വ്യക്തിയാണ്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. ഞാൻ അവന്റെ വീട്ടിൽ ചെല്ലുന്നു. അവന്റെ അമ്മ എന്നോട് ചോദിക്കുകയാണ്, അതായത് ഇന്ദിരാന്നാണ് അവന്റെ അമ്മയുടെ പേര്, ഇന്ദിര ചേച്ചി എന്നോട് ചോദിക്കുകയാണ് എന്റെ അമ്മനെ കറുപ്പെടുത്തേക്കാണ്. ഞാൻ പറഞ്ഞ ഒരു ടെസ്റ്റിനോടുത്ത് എന്താ പറയുക, നീ ഇത് ശബരി പോയാണോന്ന് ചോദിച്ചു. സത്യം അയ്യപ്പാണ് സത്യം. അപ്പോ ഞാൻ പറഞ്ഞ അതെ മോനെ നിനക്ക് ദോഷം വന്നിരുന്നു എന്നാണ് ആ പറഞ്ഞത്. എന്ന് വെച്ചാല് നമ്മളത് എടുത്തിട്ട് ഫീസ് കഴിക്കണ്ടാവും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മള് അതിന്റെ ഭാഗമായിട്ട് ചേർന്ന്.
1: പക്ഷെ
0: അവിടെ എല്ലാം ഇച്ചിരി പൈസ കാര്യങ്ങളായിരിക്കും എന്തെങ്കിലും ഭക്തി. അതാണ് ഞാൻ പറഞ്ഞത് ഭക്തിയും എന്ത് ചെയ്തുകൊണ്ട്. അപ്പോ ആ ചേച്ചിയാണ് എന്നെ സത്യത്തില് അതിൽ നിന്ന് തന്നെ വേർതിരിച്ചത്. അതായത് എന്നോട് അപ്പൊ തന്നെ പറഞ്ഞു, നീ ഇവിടെ ഇവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വെച്ച് ഈ ഡ്രസ് മാറണം, നീ ഇവിടുന്ന് തന്നെ ഒരു കളി മുമ്പ് കൊടുത്തോ, എന്നിട്ട് നീ ആ ഉടുത്തിരുന്ന ശബരിമല പോയി പോകുമ്പോ ഉടുക്കുന്ന വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങളുടെ അവിടെ ഒരു മാളവന ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പുഴയിൽ ഒഴുക്കി കളയണം, നിന്റെ എല്ലാ പരാധീനങ്ങളും മാറും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്.
1: അപ്പോ
0: എനിക്ക് അത്രയും നാള് സങ്കടങ്ങളായിരുന്നു കൂടുതലും. സങ്കടങ്ങളിൽ നിന്നും ഒരു മുക്തി തന്നൊരു വ്യക്തിയാണ്. അപ്പൊ അവര് നമ്മള് എത്ര സ്മരിച്ചാലും നോക്കുന്നത്.
1: എന്തായാലും ഞങ്ങളുടെയും നന്ദി, താങ്കളുടെയും നന്ദി, ഞങ്ങളുടെയും നന്ദി. എന്തായിരുന്നാലും ഞങ്ങളും രേഖപ്പെടുത്തുന്നു, കാരണം എന്തായാലും ഈ കഥ പറഞ്ഞതിന് വളരെയധികം നന്ദി. ഒരു വലിയ കഥ തന്നെയാണ്, കാരണം അതിനെ ഇത്രയും ചുരുക്കി പറഞ്ഞല്ലോ എന്റെ തരുന്നിട്ട്.
0: ശരിക്കും നമുക്ക് നമ്മുടെ ലൈഫില് അതേപോലെ ഒരു വെളിച്ചം തരുന്ന ഒരാള് വരുമ്പോ അത് ഇവര് അവരിപ്പോ എന്നോട് കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ, അത് വേറെ ലെവലായി പോയി അവരിപ്പോ എന്നോട്. പക്ഷെ എന്നാലും ഞാൻ അവരെ ഓർക്കുന്നുണ്ട്.
1: ശരി, തീർച്ചയായും ഞങ്ങളും അവരെ ഓർക്കുന്നു. അപ്പൊ എന്തായിരുന്നാലും വിളിച്ചതിന് വളരെയധികം നന്ദി. അപ്പം നല്ലൊരു പാട്ടും ഇതാ വരുന്നു, എൻജോയ്. അരികയിൽ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും അതെന്താ പറയുക, കാരണം ആ നന്ദി അത്രയും ഇതായിട്ട് ഇപ്പോഴും അദ്ദേഹം ഓർത്ത് നിൽക്കുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ട്.
2: തീർച്ചയായിട്ടും അവരൊക്കെ പലയിടങ്ങളിലായിട്ട് തിരക്കുകളിലൊക്കെ ആയിട്ട് പോയെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ചെറിയ വഴിത്തിരിവുകളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത്.

0: നന്ദി.
1: വലിയ
0: ഇനിയും
1: കാര്യമാണല്ലേ.
0: മറ്റ് ശ്രോതാക്കൾക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിക്കാം.
1: അതെ,
0: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിച്ച ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. 04-244-28-101 എന്ന നമ്പറിൽ. നന്ദി, അങ്ങനെയാണ് ആരോട് പറയാനല്ലേ.
1: അതെ.

0: നന്ദി എന്ന് പറയും കേൾക്കുമ്പോഴേക്കും മഹമ്മദിലെ പാട്ട് പെട്ടെന്ന്
1: അതെ, ഓർമ്മ
0: ഓർമ്മ
1: വരും.
0: വരും. നമ്മുടെ കോളറും നമ്മളോട് ചോദിച്ചിരുന്നു. നമ്മളിപ്പോൾ ഇപ്പം മറ്റൊരു കോളർ അരികിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എൻ്റെ പേര് സുനീനാണ്.
0: ഓക്കെ സുനി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഇത് എറണാകുളം പേട്ട.
0: എറണാകുളം പേട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്.
2: അതെ.
0: അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തിയെക്കുറിച്ച് ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുനിക്ക് എന്താ പറയാനുള്ളത്?
2: ഞാൻ ഈ ഒരു നിലയിൽ എത്താൻ കാരണം തന്നെ ഒരു വ്യക്തിയാണ്. അത് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ്, ഒരു ഫ്രണ്ടാണ്. എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാല് തീരെ ദാരിദ്ര്യത്തിലായിട്ട് നിന്ന ഒരു സമയത്താണ്. ഞാനിപ്പോ ഒരു ലാബ് ടെക്നീഷ്യനാണ്. ആ ഒരു നിലയിൽ എത്താൻ തന്നെ ആ ഒരു വ്യക്തിയാണ് കാരണം. ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് ഇതിന്റെ പഠിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ഉണ്ടായില്ല, രണ്ട് സീറ്റ് ഉണ്ടാവെന്ന് പറഞ്ഞു. അപ്പത്തേക്കിനും ഇതിന് 3000 രൂപ വേണം ഈ ഫീസ് അടച്ച് തീർക്കാനായിട്ട്. ആദ്യത്തെ ഫീസ് തന്നെ 3000. അച്ഛനൊക്കെ ആണെങ്കിൽ എനിക്ക് ഞങ്ങൾ വാടകയ്ക്ക്

0: ഇങ്ങനെ ഇപ്പം എനിക്ക് 25 വയസ്സുണ്ട്. ഇപ്പോഴും അച്ഛനൊക്കെ വാടകയ്ക്ക് തന്നെയാണ്. അങ്ങനെ ആ സമയത്ത് ആ 3000 ഇല്ല, അച്ഛൻ്റെ എടുക്കാനില്ല. അങ്ങനെ അച്ഛൻ അമ്പലത്തിൽ ജോലിക്കാരന, അവിടെ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞ് ആ വ്യക്തി എന്നെ വിളിച്ചു. ഞാൻ അറിഞ്ഞില്ല, അച്ഛൻ ആ പുള്ളിയോട് പറഞ്ഞായിരുന്നു, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ എന്നെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോൾ ഇങ്ങോട്ട് വന്ന് ലാബ് ഓടിക്കണ ആഗ്രഹം ഉണ്ടല്ലേ, ഇത് ആ 3000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലോട്ട് എടുത്ത് തന്നു. പക്ഷെ എനിക്ക് ഇതുവരെ ആ 3000 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ വ്യക്തിക്ക്. ഇപ്പൊ പുള്ളി ഉണ്ടോന്ന് എനിക്കറിയില്ല, കാരണം എന്റെ വീട് പത്തനംതിട്ടയാണ്. ഞാനിപ്പോ കെട്ടിച്ചിരിക്കുന്ന എറണാകുളത്താണ്. ഇതുവരെ അങ്ങോട്ടൊന്നും പോവാനും പറ്റിയിട്ടില്ല. എന്താണ് പറയാ, കാല് തൊട്ട് തൊഴുതു അത് തന്നപ്പോ.
1: ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കൊടുത്താലും കിട്ടത്തില്ല, ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല അദ്ദേഹം തന്നതും. ആ അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം തിരിച്ചു കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് വിഷമാവുന്ന ഒരവസ്ഥയും.
0: എനിക്ക് ലാബിന്റെ ഒരു ജോലി കിട്ടിയത് ആ സാറ് കാരണമാണ്. സാറിന് എന്താ മനസ്സില്, ആ ഒരു തിരിച്ചു പൈസ, നമ്മൾ ആ ജോലി ചെയ്തിട്ട് തിരിച്ചാ പൈസ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ഇപ്പോഴും ഉണ്ട്. ആ സാറിനെ കാണാനും പറ്റിയിട്ടില്ല ഇതുവരെ.
2: സാറിന് ഇനിയും സമയമുണ്ടല്ലോ.
0: അതെ,
2: നമുക്ക് റേഡിയോയിലൂടെ ആ വ്യക്തി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സുനിയുടെ നന്ദി.
1: സുനി, ഈ ചില കടങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പണം കൊണ്ട് വീട്ടാനാകില്ല, ചില സ്നേഹങ്ങൾ വാക്കുകൊണ്ട് പറയാനും ആകില്ല. ചില മനുഷ്യരോട് പറയാനുള്ള നന്ദി മാത്രം ഹൃദയത്തിൽ എന്നും എഴുതി വെച്ചിരിക്കും, കാരണം ആ ഹൃദയത്തിലുള്ള നന്ദിയാണല്ലോ ഇപ്പൊ സുനിയും പറയുന്നത്. തിരിച്ച് അതങ്ങനെ തന്നെയാണ്, അത് ഹൃദയത്തിൽ എന്നും കാണും. അദ്ദേഹത്തിനും അറിയാം ആ ഒരു നന്മ അദ്ദേഹം ചെയ്തത് എപ്പോഴും ഓർത്തു വെക്കുന്ന ഒന്നല്ലേ, ഒരു ജീവിതം തന്നെ അങ്ങനെ കൈപിടിച്ചു വെക്കുന്ന ഒരു രീതിയിലേക്ക് വന്നല്ലോ.
0: അച്ഛനൊക്കെ വെറുതെ തയ്യലിന് പഠിപ്പിക്കാന്നൊക്കെ രീതിക്ക് വിടാനിരുന്നതാ. ഒരു എന്റെ ഒരു ഭാഗ്യം, ഒരു വേറൊരു എന്റെ കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത് ലാബ് ഓടിക്കാടിന്ന് പറഞ്ഞ് വന്നത്. അങ്ങനെ ഞങ്ങള് പോയി ചോദിച്ചു 3000 രൂപ സീറ്റിന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര സങ്കടമായി പോയി. എനിക്കറിയാന്ന് അച്ഛൻ്റെ ഉണ്ടായില്ലെന്ന് എനിക്കറിയായിരുന്നു. അച്ഛന് അമ്പലത്തിൽ പോയി ആ വ്യക്തിയോട് പറഞ്ഞപ്പോ ആ വ്യക്തി എന്നെ എന്റെ കയ്യിലോട്ട് എടുത്ത് 3000 രൂപ തരുമായിരുന്നു.
1: എന്തായാലും അദ്ദേഹത്തിനെ നമുക്ക് ഓർക്കാം, ആ ഒരു നന്ദിയും അദ്ദേഹത്തിനോട് പറയാം. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി സുനി, ഇനിയും വിളിക്കാം.
0: താങ്ക് യു
1: സുനി. സുനി പറഞ്ഞതുപോലെ അല്ലേ,
2: എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ ഇങ്ങനെ ചില ഫേസിൽ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളെ. പക്ഷെ ഈ നന്ദിയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുകയും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു സമ്മാനം മനോഹരമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വില്യം ആർത്തറാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത്. ശരിയാണല്ലേ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നന്ദി പറയാൻ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു അവസരം
1: നിങ്ങൾക്കും ലഭിക്കുകയാണ്. 0484-24-28-101 എന്ന നമ്പറിലേക്ക് പപ്പ, അച്ഛൻ, നമുക്ക് അച്ഛനും പപ്പയാണെങ്കിലും നമ്മുടെ അച്ഛൻ എന്തെങ്കിലും നമ്മുടെ ഇല്ലെങ്കിലും മറ്റൊരാളടുത്ത് പറഞ്ഞെങ്കിലും നമ്മുടെ കാര്യം നടത്തിത്തരും. അതാണ് അച്ഛന് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഒരു സ്നേഹം.

0: അരികയിൽ ഞാൻ പ്രതീക്ഷകർ, എന്നോടൊപ്പം രേഷ്മ. അരികയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് മഞ്ജു.
0: മഞ്ജു, എവിടെന്നാ വിളിക്കുന്നത്?
1: ചേർത്തല.
0: ചേർത്തല. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖം എന്ന് പറയാൻ പറ്റൂല, വൈകാണ്ടിരിക്കുവാണ്.
0: എന്ത് പറ്റി?
1: രണ്ടു കാലിനും വയ്യാണ്ട് വന്നതുകൊണ്ട് ഒരു കാലം ഓപ്പറേഷൻ ചെയ്തു. ഇനി അടുത്ത കാല് ചെയ്യണം.
0: ആദ്യത്തെ കാലിന്റെ ഓപ്പറേഷൻ നന്നായിട്ട് നടന്നു? അത് കൃത്യമായിട്ട് പ്രശ്നങ്ങൾ മാറി. ഇപ്പൊ
1: ഇടത് കാലാണ് ചെയ്തത്. അതാണ് ക്രിട്ടിക്കലായിരുന്നു. അത് കൊറേ നാളുകളായതായിരുന്നു. ഇപ്പോഴത്തെ കാലിന് ചെയ്യണം. അതിന് പൈസ തരാവണ്ടേ? ഗവൺമെന്റ് ആശുപത്രിയിലാണെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങണം. അതുകൊണ്ട് പൈസ നല്ല
0: ചെലവാണ്.
1: ഞാൻ അപ്പൊ അടുത്തത് ചെയ്യണം. അതുകൊണ്ട് ഒരെണ്ണം ചെയ്യുന്നതുകൊണ്ട് മറ്റത് നടക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. ഒരെണ്ണത്തിന് വേദനയാണല്ലോ. അങ്ങനെ ഇരിക്കണം, ട്രീറ്റ്മെന്റിൽ ഇരിക്കണം.
2: ആരാ ഉള്ളത് കൂടെ? ആരാ ഉള്ളത്?
1: എന്റെ മോനല്ല, എന്റെ ഭർത്താവ്. 21 വർഷമായി നഷ്ടപ്പെട്ടിട്ട്. ഞാൻ എനിക്ക് 55 വയസ്സായി. 21 വർഷമായി ആക്സിഡന്റിൽ തന്നെ മരിച്ചുപോയി. പിന്നെ ഞാൻ 11 വർഷമേ ജീവിച്ചുള്ളൂ ചേട്ടന്റെ കൂടെ.
2: ഇപ്പൊ മോനാണോ കൂടെ ഉള്ളത്?
1: മോനുണ്ട്. മോന് 9 വയസ്സുണ്ടായിരുന്നു. പറഞ്ഞു
0: എത്രയും പെട്ടെന്ന് കാലിന്റെ, അടുത്ത കാലിന്റെ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടട്ടെ. സാമ്പത്തികമൊക്കെ മനസ്സിലായി.
1: വിവാഹം കഴിച്ച ഒരു കുട്ടിയുണ്ട്. ആരുമില്ലാത്തതുകൊണ്ട്
0: ഒരുപാട് പ്രായം ആവുമ്പോ തന്നെ കെട്ടിയായിരുന്നു.

0: അതെല്ലാം ശരിയാവും. അപ്പം ഈ ഒരു നമ്മുടെ റേഡിയോയുടെ ടോപ്പിക് കേട്ടപ്പോഴേക്കും നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തി എന്ന് പറയുമ്പോഴേക്കും ആരെക്കുറിച്ചാണ് പറയാനുള്ളത്?
1: എന്റെ ഓഫീസ് സമയത്ത് എനിക്ക് എന്റെ കൂട്ടുകാർക്ക് വിവാഹം കഴിക്കാൻ പോകണം. അത് ആ കുട്ടികൾക്ക് പിന്നെ വിവാഹം കഴിക്കാൻ അത് പറ്റിയിട്ടില്ല. പക്ഷെ ആ കുട്ടികാർക്കിനെ വിവാഹം കഴിക്കാൻ പോണ ഒരു മനുഷ്യൻ എനിക്ക് ഓർക്കാപ്പുറത്ത് എനിക്ക് ഒരു 15,000 രൂപ തന്നായിരുന്നു.
0: ഓക്കെ,
1: അതെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല. എന്റെ കൂട്ടുകാർക്ക് മുഖാന്തരമാണ് എനിക്ക് ആ പൈസ പുള്ളി, എനിക്ക് ഞാൻ കാണാത്തൊരു വ്യക്തിയല്ല, എനിക്ക് അത്രയും പൈസ സഹായിക്കണമെങ്കിൽ അങ്ങനെ ഒരു നല്ല മനസ്സിനായിട്ടല്ലേ.
0: തീർച്ചയായും തീർച്ചയായും.
1: പുള്ളി എന്നിട്ട് കൂട്ടുകാരത്തിന്റെ 2 ആമക്കളാണ്, അത് ഒരെണ്ണം അമ്മയ്ക്ക് ഡ്രൈവർ, അവളുടെ ഭർത്താവ് ഡ്രൈവറായിരുന്നു. അപ്പൊ അവനും രണ്ടുപേരും കിട്ടിയിട്ടില്ല, ഒരെണ്ണത്തി 22 വയസ്സും ഒരെണ്ണത്തിന് 26 വയസ്സും. അവന് കുഴപ്പമില്ല, അവന് ലൈനൊക്കെ ഉള്ളതുകൊണ്ട് അവന് അമ്മയെ വേറെ കഴിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ഇളയവൻ സമ്മതിക്കാത്തത് കൊണ്ട് ആദ്യം അവന് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ അവന് സമ്മതിക്കാത്തത് കൊണ്ട് വേണോ വേണ്ടോ എന്നും പറഞ്ഞ് നിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഞാനത് കാരണം എനിക്ക് ഒരുപാട് കടപ്പെട്ട ഒരു മനുഷ്യനാണ്.
2: തീർച്ചയായിട്ടും
1: എന്റെ കൂട്ടുകാരുടെ മുഖാന്തരമാണ് എങ്കിലും എനിക്ക് ഞാൻ ആ വ്യക്തിനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആ വ്യക്തിയോട് ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി.
0: അദ്ദേഹം കേൾക്കുവാണെങ്കിലും കേൾക്കാതിരിക്കുകയാണെങ്കിലും കേട്ടവർ അദ്ദേഹത്തിനോട് പറയട്ടെ. ഒക്കെ ഒപ്പം അതിനപ്പുറം ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാല് ഈ ഒരു നന്ദി റേഡിയോയിലൂടെ പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അടുത്ത കാലത്തെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നാട്ടുകാരെ ആയിക്കോട്ടെ അല്ലെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ സഹായിക്കണമെങ്കിൽ അതും എത്രയും പെട്ടെന്ന് നടക്കട്ടെ. കാരണം അങ്ങനെ കേൾക്കുന്നവരും സഹായിക്കട്ടെ, കാരണം ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. ഒപ്പം ആദ്യത്തെ ആ കാലത്തെ പ്രശ്നങ്ങൾക്ക് സഹായം തന്ന അദ്ദേഹത്തിന് ഞങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്തായിരുന്നാലും വിളിച്ചതിന് വളരെയധികം സന്തോഷം. എത്രയും വേഗം മറ്റേ കാലിൻ്റെ പ്രശ്നം കൂടി ഇതാവട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാം. ശരിയാവും, എല്ലാം ശരിയാവും. എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം നടക്കും, നമ്മുടെ എല്ലാം പ്രാർത്ഥന കൂടെ ഉണ്ടല്ലോ. ഉറപ്പായിട്ടും വീണ്ടും ഒരു സഹായം കിട്ടും, നമ്മളും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ വിളിച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ ഇനിയും വിളിക്കുക ഇടയ്ക്ക് നമ്മളോട്. ശരി, ഓക്കെ, താങ്ക് യു. ഏത് പാട്ടാണ് വേണ്ടത്? സിന്ദൂര സന്ധ്യക്ക് മൗനം. ഓക്കെ, അത് ഞാൻ ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ പാട്ട് ഞാൻ വെച്ചു തരാം. ഓക്കെ, ശരി, ഞാൻ ആ പാട്ട് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം വെച്ചു തരാം. താങ്ക് യു, വിളിച്ചതിന് ഒത്തിരി നന്ദി. ചില പ്രയാസങ്ങളും അത് മാറാൻ വേണ്ടി സഹായിക്കുന്നവരും നന്ദിയിലേക്ക് വരുമ്പോഴേക്കും, കാരണം എന്താ പറയുക, നമ്മൾ ജീവിതത്തിലെ 2 ഘടകങ്ങളുണ്ടല്ലോ, അതിനെ 2 ചേർത്ത് കൂട്ടിക്കെട്ടി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ട്.
2: അതെ, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെടാതിരിക്കാൻ ഉള്ള കാര്യങ്ങളെ ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നല്ലേ. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ചെറിയ സഹായങ്ങളായിക്കോട്ടെ, ചില മനുഷ്യരായിക്കോട്ടെ, അവരോടൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് ഈ നിമിഷം അരികയിലൂടെ നന്ദി പറയാണ് അല്ലേ.
0: സത്യം, ചിലത് കവിതയായി, ആ കൂട്ടുകെട്ട് കവിതയായി വരുമ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലും കൂട്ടിന്
2: ഉറപ്പായിട്ടും
0: അരികയിൽ കൂട്ടായി എത്തും. സല്ലാപം കവിതയായി തന്നെ വരട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിങ്ങൾക്ക് വിളിക്കാം അരികയിലേക്ക്, 0484 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികയിൽ ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് 14 സെക്കൻഡ്. അരികയിൽ നിങ്ങളോടൊപ്പം പ്രദീഷ് ശേഖറും രേഷ്മയും. നമ്മളിപ്പോൾ നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇപ്പോൾ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്.
1: ഹലോ
2: ഹലോ,
1: ആരാണ്?
2: എന്റെ പേര് സോമലത.
1: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ വിളിക്കുന്നത് എരൂരെന്ന്. എരൂര് പ്രപ്പോണ്ടറൂര്.
1: അപ്പൊ ആരോടാണ് ഇന്ന് നന്ദി പറയാൻ തോന്നിയത്?
2: എനിക്ക് നന്ദി പറയാനുള്ളത്, എനിക്കൊരു സാറ് എനിക്ക് ഞാൻ ക്യാൻസർ രോഗിയാണ്. അപ്പൊ എന്റെ ഞാൻ ക്യാൻസർ രോഗിയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ എന്റെ

0: ഈ കാരുണ്യയുടെ കണ്ടൊക്കെ തീർന്നു കഴിഞ്ഞപ്പം കീമോ ചെയ്യാൻ പൈസ ഇല്ല. അപ്പൊ എന്റെ ഡോക്ടർ ഒരു സാറിന്റെ നമ്പർ തന്നു. സാറിനെ വിളിച്ചിട്ട് സഹായം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടില് ഹോസ്പിറ്റലിൽ നിന്ന് വീട് എത്തുന്നതിന് മുമ്പ് ആ സാറ് എന്നെ വിളിക്കുക ചെയ്തത്. വിളിച്ചിട്ട് എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു. ആ സാറ് എനിക്ക് മരുന്നൊക്കെ തരാന്ന് പറഞ്ഞു. ആ കീമോടെ കംപ്ലീറ്റ് മരുന്ന് ആ സാറ് എനിക്ക് തന്നു. ഞാൻ ആ സാറിനെ കണ്ടിട്ടില്ല. കംപ്ലീറ്റ് മരുന്ന് ആ സാറ് എനിക്ക് തന്ന് അത് കഴിഞ്ഞ് ഇഞ്ചക്ഷനുള്ള മരുന്നെല്ലാം തന്ന് ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് മരുന്ന് തന്നിട്ടിരിക്കുന്ന ആ സാറാണ്.
1: സാറിന്
0: കണ്ടില്ല എത്ര ഇല്ലല്ലോ കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്ന് രാജഗിരി പോയിട്ട് സ്റ്റാൻ ചെയ്ത് അതും ആ സാറ് തന്നെ എനിക്ക്
2: സഹായിക്കുന്നത്.
0: ആ സാറിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കാണാൻ ആഗ്രഹവുമുണ്ട്. അതുപോലെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
2: നമുക്ക്
0: ഇത്രയും പൈസയുടെ സഹായമൊക്കെ ചെയ്യണ ഇന്നത്തെ കാലത്ത് ആരും ഇല്ല. അപ്പൊ ആ സാറിനോടുള്ള നന്ദിയാണ് ഞാനിപ്പോ ഇത് പറയണത്. സാറ് കേൾക്കോ ഇല്ല എനിക്കറിയില്ല.
1: എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കാണാനും നന്ദിയൊക്കെ നേരിട്ട് പറയാനൊക്കെ സാധിക്കട്ടെ.
0: ഇതിനെ കൂടി പറയാനുള്ള ഒരു കാര്യം പിന്നെ ഇത് പറഞ്ഞിട്ട് ഇനി പിന്നീട് ഇത് കിട്ടിയിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ ഇത് ഈ പരിപാടി കൂടെ അത്
2: പറയാൻ വേണ്ടി നമ്മുടെ വിഷയം അതാണല്ലോ. വളരെയധികം സന്തോഷം വിളിച്ചതിന്. അപ്പം എന്തായാലും അദ്ദേഹത്തിന് കാണാൻ സാധിക്കട്ടെ.
0: പറയാമോ എനിക്കറിയില്ല. സാറിന്റെ പേര് പറയാമോ എനിക്കറിയില്ല. പോൾ ജെയിംസ് എന്നാണ് സാറിന്റെ പേര്.
2: പോൾ ജെയിംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഞങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നത്. കാരണം
0: ഇത്രയും
2: രൂപയുടെ ഒരു സഹായം ചെയ്യുമ്പോൾ
0: ഇന്നും ഞാൻ രാജഗിരി പോയി സ്കാൻ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഇന്നും ആ സാറിനെ സഹായിച്ചത്.
2: പോൾ സാറിന് ഞങ്ങളുടെയും നന്ദി. ഞങ്ങളുടെ ശ്രോതാക്കളുടെ പേരിലും ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ ഓരോ സ്റ്റാഫിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.
0: രണ്ടു വർഷമായിട്ട് എന്നെ സഹായിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല സാറിനെ.
2: എത്രയും പെട്ടെന്ന് കാണാൻ പറ്റട്ടെ. തിരിച്ച് ആ ഒരു സഹായമായിട്ട് കൂടെ ഉണ്ടല്ലോ, ദൈവത്തിനെ പോലെ കൂടെ ഉണ്ടല്ലോ. അതന്നെ വലിയ കാര്യം.
0: ഫാമിലിയെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ, തലമുറകളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: ശരിയമ്മ, ശരിയമ്മ, എല്ലാം എല്ലാം നന്നായിട്ട് വരട്ടെ. അപ്പൊ വിളിച്ചതിന് ഒത്തിരി സന്തോഷം. ചിലർ അങ്ങനെയാണല്ലേ, നമ്മളോടൊരു വാക്കുപോലും പറയാതെ തിരിച്ച് എന്റെ തിരുന്നിട്ട് വളരെ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേര് സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നും ആഗ്രഹിക്കാതെ അങ്ങനെ
1: സ്നേഹിക്കുന്നു, പ്രതീക്ഷിക്കാതെ അങ്ങനെയുള്ളവരോടൊക്കെ നന്ദി പറയാനുള്ളൊരു അവസരമാണല്ലേ.
2: തീർച്ചയായും ഇന്ന് അരികെ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കള് കാരണം ഇന്നത്തെ വിഷയം ആയതുകൊണ്ട് വിളിക്കാൻ വേണ്ടി പറ്റി. കാരണം എത്ര പേര് എനിക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. 0484 2428 1 0 1 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അപ്പം ഇതിലേക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഈ നന്ദി ആരോട് പറയണമെന്നല്ല, നന്ദി ഞങ്ങൾക്ക് പറയണം, ഞങ്ങളെ സഹായിച്ചവർക്ക് എന്ന്. ഇപ്പോൾ ദാ മറ്റൊരു കോളർ വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ആരാണ്? ആ ചന്ദ്രിക, നമ്മുടെ വിഷയം കേട്ടായിരുന്നു, എന്താണ് പറയാനുള്ളത്?
3: പറഞ്ഞ കേട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊന്നും അരികയിലെ പരിപാടി ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇനി എന്താണെന്ന് അറിയാൻ വേണ്ടി 10 മണിയാകുമ്പോ പാട്ട് വെച്ച് ഞാൻ ഇരുന്ന് അരിക തുടങ്ങിയപ്പോ തുടങ്ങി കേൾക്കുന്നതാണ്. എനിക്ക് പറയാനുള്ള വിഷയം വെച്ചാല് ഞാനിപ്പോ ഒറ്റയ്ക്ക് താമസിക്കുന്നു, പറ്റുന്നില്ല. ആ എന്നാലും പറയട്ടെ. എനിക്കൊരു വയ്യായി വന്നപ്പോ ഈ സ്കാൻ ചെയ്യാൻ പൈസ ഇല്ലാണ്ട് കുറച്ചാൾക്കാര് എന്നെ സഹായിച്ചു. അപ്പൊ അതിലൊരു ഒരു ഒരു മാസം എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് രണ്ടു മൂന്ന് പേര് സഹായിച്ചിട്ട് എനിക്ക് പറ്റില്ല, പൈസ തരുന്നില്ല. അങ്ങനെ വേറൊരാളെനിക്ക് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞു. അപ്പൊ അതിഥി ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഇരട്ടി എനിക്ക് തന്നു, തിരിച്ചു കൊടുക്കേണ്ടത്. എന്നാലും എന്റെ ആവശ്യത്തിന് എനിക്ക് കിട്ടി. എനിക്കുള്ള രണ്ട് മക്കളാണ്, മക്കളൊന്നും എന്റെ അടുത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കേൾക്കുന്നത്. അങ്ങനെ സ്കാൻ ചെയ്ത് റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോ അവര് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. തിരിച്ച് ആ സ്കാൻ ചെയ്ത റിസൾട്ടും കൊണ്ട് ഞാൻ ഈ എൻറ്റിനെ കാണാൻ പോയി. ഈ എൻറ്റിനെ കാണാൻ പോയിട്ട് കണ്ട് ഇത് പുറത്തേക്ക് ഇറങ്ങി മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. അങ്ങനെ ആ പൈസ തന്നത് ഞാൻ പോലും അറിയില്ല. വെള്ളാങ്ങല്ലൂര് കേദറിന്റെ സ്ഥലം പടിയേരി ഞാലക്കോട് അടുത്താണ്. എല്ലാം ഒരു പാർട്ടി തലേ ഡോക്ടർ കണ്ടിറങ്ങി അവര് മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കണ്ടേ. വേഗം ഒരു 500 രൂപ എടുത്ത് തന്നിട്ട്

0: എന്നോട് പറയണം മരുന്ന് വാങ്ങിച്ചോ, അതിൽ ഒതുങ്ങണത്. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് കൂടാതെ അല്ലെങ്കിൽ ഭയങ്കര വിലയും മരുന്നിന്. എൻ്റെ ഒരു മാസത്തേക്ക് എഴുതി അങ്ങനെ ഒരാഴ്ചക്കുള്ള മരുന്ന് മേടിച്ചപ്പോൾ തന്നെ 1000 പുറത്തായി. അപ്പൊ എൻ്റെ അടുത്ത് 500 ഉള്ളു. വേണ്ട സിസ്റ്റേ, എനിക്ക് അതിൽ ഒതുങ്ങുന്നത് നന്നായി പറഞ്ഞു. അപ്പൊ വേഗം 500 രൂപ എടുത്തിട്ട് തന്നിട്ടാണ്. ഞാൻ പോലും കാണാത്ത ഒരാള്, പക്ഷേ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല.
1: കാരണം അവര് കൂട്ടിലുണ്ടായിരുന്നല്ലോ, അവര് പെട്ടെന്ന് ദൈവത്തിനെ പോലെ തന്നെ നമ്മളോട് എത്തിയല്ലോ.
0: അല്ല, 4 പേരെന്നെ സഹായിച്ചു, 3 ആളെന്നെ സഹായിച്ചു. 4 ആളാണ് മെഡിക്കൽ ഷോപ്പിലെത്തി. പിന്നെ ഒരാൾ കുറച്ച് പൈസ തന്നു, പക്ഷെ തിരിച്ചു കൊടുക്കാനാണെങ്കിലും എന്റെ ആവശ്യത്തിന് എനിക്ക് കിട്ടിയല്ലോ. അപ്പൊ ഈ തന്നാലും കഴിക്കുമ്പോഴേനും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല.
2: സങ്കടപ്പെടല്ലേ കേട്ടോ,
0: അപേക്ഷിക്കണേ. ഞാൻ ഹൈവേടെ തൊട്ടടുത്തിന് ഞാൻ കിടക്കണേ, പക്ഷെ വണ്ടികളൊക്കെ പോയി, ഒന്നും ഒതുങ്ങാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂല. അങ്ങനെയൊക്കെ അപ്പൊ ഇത്രയും ആൾക്കാർക്ക് എന്റെ അല്ലേ സങ്കടം കൊണ്ട് കാര്യമായതാണ്. ഇത്രയും ആൾക്കാർക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല.
1: അവർക്ക് ഞങ്ങളും നന്ദി പറയുന്നു തിരിച്ച്. കരയണ്ട, അത് എന്തു പറയാമോ, കാരണം അങ്ങനെ ഒരു പ്രയാസം നമ്മൾ മാത്രമല്ല പലപ്പോഴും മുകളിലുള്ള ഒരാളും കാണുന്നു എന്ന് നമ്മൾ എവിടെയാണെങ്കിലും പറയുമല്ലോ. അങ്ങനെ ഒരു സഹായത്തിനായിട്ട് ആ കൈകൾ എത്തും ഉറപ്പായിട്ടും. അതെ അതെ, ഒരില്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് കിട്ടത്തില്ലല്ലോ. അത്രയും ആ മനസ്സുകൊണ്ട് അത്രയും പേര് മറ്റുള്ളവരെ നന്നാവണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് തിരിച്ചും അങ്ങനെ ഈ ഒരു സഹായങ്ങളും കിട്ടുന്നത്. ആർക്കും ഒരു ദോഷവും ചെയ്യാത്തത് കൊണ്ട്
0: സ്വന്തം ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ല. അന്നേരം എന്നെ നോക്കിയത് 45 ദിവസം ഞാൻ വീടിന്റെ ഉള്ളിൽ കിടത്ത, ഇപ്പോഴും മാറ്റിയിരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ അരി എങ്ങനെ കേട്ടിരിക്കുന്നു, എന്തൊക്കെ എങ്ങനെയൊക്കെ.
1: ഒരിക്കലും നമ്മുടെ ബന്ധുക്കള് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇതായിരുന്നാലും ഒരു ആവശ്യത്തിന് നമ്മളെ സഹായിക്കുന്നത് ചിലപ്പോ ഒരു അപരിചിതനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണാത്തൊരു സൗഹൃദത്തിലുള്ളതായിരിക്കും.
0: എന്റെ വലിയ മരമോനും മരുമകളും എന്നെ ആശുപത്രി കൊണ്ട് 7 തവണ ഞാൻ ആശുപത്രി പോയത്. മാർച്ച് 28 ലാസ്റ്റ് തലകറങ്ങി വീണ്, പല്ലൊക്കെ കൊഴിഞ്ഞ്, എന്റെ ചുണ്ട് അടിമോളും പൊട്ടി, സ്റ്റിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയിരുന്നില്ല. 1 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്, സ്റ്റിച്ചൊക്കെ പോയതിന് ശേഷം. കുഴപ്പമില്ല, നല്ല
1: ഇത്രയും വിഷമിക്കണ്ട, കാരണം വിഷമം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം. പക്ഷെ അങ്ങനെ ഒരു ഇതാവണ്ട, കാരണം ഇനി ബാക്കിയുള്ള ശ്രോതാക്കൾക്കും അതൊരു ഇതാവും. എല്ലാം ശരിയായി, കൂടെ ആരെങ്കിലും എല്ലാം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സഹായത്തിന് ആളെത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പൊ ഈ നന്ദി അദ്ദേഹത്തെ ഇവരോടെല്ലാം, ഈ പറഞ്ഞ 4 പേരോടും. ഇനിയും ഒരുപാട് സഹായം കിട്ടട്ടെ, ഇനിയും ഒരുപാട് പേര് സഹായിക്കട്ടെ. കരയണ്ട, എല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. വിളിക്കുക, നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. ശരി, എന്തായാലും അരികയിൽ വിളിച്ചാൽ വളരെ എല്ലാം എല്ലാം ഹാപ്പി ആയിട്ട് നടക്കും. ഹാപ്പി ആയിട്ട് നല്ല ചിരിച്ചോണ്ടിരിക്കുക.
0: അരികയുള്ള പരിപാടി ഞാൻ ആദ്യമായിട്ട് കേട്ടാണ്. ഇത്രയും നല്ലൊരു പരിപാടി ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഇനി എല്ലാ ദിവസവും ഞാൻ അരികയുള്ള പരിപാടി കേൾക്കും.
1: തീർച്ചയായും തീർച്ചയായും, വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഒത്തിരി വിളിച്ചതിന്, എല്ലാം എല്ലാം ക്ലിയർ ആവട്ടെ എത്രയും പെട്ടെന്ന്. ഇനി ശരിയാവട്ടെ, താങ്ക് യു. ജീവിതം അങ്ങനെയാണല്ലേ, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത ആളുകള് നമ്മളെ സഹായിക്കുന്നു. കാരണം ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഈ റേഡിയോയുടെ കൂടെ കൂടിയിട്ട് ഇക്കാര്യം പറയാൻ പറ്റിയപ്പോഴും അന്നിര കണ്ണുകളോടെ ആണെങ്കിലും നമുക്കും അത് സഹിക്കാൻ പറ്റും. ചിലപ്പോൾ ശ്രോതാക്കൾക്ക് അത് കുറച്ച് കൂടുതൽ ഫീലായി മാറിയിരിക്കാം. പക്ഷെ എന്നാലും
2: ഒരു ഒരു മെസ്സേജ് ആണല്ലേ, നമ്മൾ ഇങ്ങനെ ആരുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മളെ സഹായിക്കാനും നമ്മളെ ചേർത്ത് നിർത്താനും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതിന് ഇപ്പൊ ഈ ചന്ദ്രിക ചേച്ചിയൊക്കെ വലിയൊരു ഉദാഹരണമാണ്.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്, ലൈനിൽ. ഹലോ,
3: ഹലോ,
1: നമസ്കാരം, ആരാണ്?
3: നമസ്കാരം, ഞാൻ സന്തോഷാണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന്.
1: കൊടുങ്ങല്ലൂരിൽ നിന്ന്. സന്തോഷ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? സന്തോഷ, നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം കേട്ടു എന്ന് വിചാരിക്കുന്നു. ആരോടാണ് നന്ദി പറയാൻ ആഗ്രഹിച്ച വ്യക്തി?
3: എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്.
1: പറഞ്ഞോളൂ.
3: ഞാൻ എനിക്ക് 1993 മദ്രാസിൽ ഉണ്ടായിരുന്നു. അപ്പൊ പോയപ്പോ അവിടെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു 14 ദിവസം എനിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്ന് സഹായിച്ചു മദ്രാസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം നന്ദി ആളടുത്ത് പറയാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്.
1: അദ്ദേഹത്തിന്റെ പേരെന്താണ്?
3: ആണ്ടവൻ.
1: ഓക്കെ,
3: മേട്ടലെ തന്നെയാണ് വീട്.
1: ഓക്കെ, ശരി. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളെയും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എന്തായാലും പറഞ്ഞു.
3: പിന്നെ എന്നെ എനിക്ക് കണ്ണ് പെട്ടെന്ന് ബ്ലഡ് കോട്ടായപ്പോ

0: സഹായിക്കാനായിട്ട് നമ്മുടെ വീടിന്റെ അടുത്തൊരു കൂട്ടുകാരൻ അനീഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ ആണ് സഹായിച്ചത്.
1: അപ്പൊ
0: പോവാനായിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്
1: ശരി ശരി. അപ്പൊ അനീഷിനും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തും. വിളിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പം എന്തായിരുന്നാലും എല്ലാരെയും വീട്ടിലുള്ളവരെയും വാർഡിലുള്ളവരെയും എല്ലാരെയും അന്വേഷിച്ചായിട്ട് പറയുക. ഇനിയും അരികയിലേക്ക് വിളിക്കുക കേട്ടോ. ശുഭരാത്രി.
0: ഓക്കെ,
1: ഗുഡ് നൈറ്റ്. നമുക്ക് ആ ഒരു എന്താ പറയാ, നമ്മളെ സഹായിച്ചവരടുത്ത് നമ്മുടെ നന്ദി പറയാൻ വേണ്ടി നമ്മളൊരു വേദിയൊരുക്കിപ്പം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് പേരടുത്തൊക്കെ സംസാരിച്ചു. എന്തായാലും നേരത്തെ ഒരു പാട്ട് ഞാൻ വെക്കാമെന്ന് ഗ്യാരണ്ടി കൊടുത്തു. നമ്മൾ രണ്ടുപേരും കൂടി അത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചില്ല. സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്നുള്ള ഗാനം. ആ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എല്ലാ ശ്രോതാക്കൾക്കുമായി നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന അരികയിലെ ഉപാരികയിലെ നിങ്ങൾക്ക് വിളിക്കാം. 04 8 4 2 4 2 8 1 0 1.